നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മേടമാസം 21 തീയതി, 2026 മെയ് 4 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 57:30. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി റെയിൻബോ FM 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ രാവിലെ 8:00 ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. 8:30 വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ട് എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലേക്കെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. വാണിജ്യ LPG സിലിണ്ടർ വിലയിലെ വൻ വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്നും 5 കിലോ LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളുടെയും ചെറു കുടുംബങ്ങളുടെയും ബാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിമരുന്ന് ശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധി

0: പ്രതിനിധികളായ അഞ്ച് പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിച്ചു. മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതം കൈമാറും. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസ്സിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തി നശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവർസ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

ഒരാളുടെ ഭാഗധേയം നിശ്ചയിക്കുന്നത് അയാളുടെ ചിന്തകളാണ്. ചിന്തകളുടെ ശക്തിയിലാണ് അയാൾ ലക്ഷ്യങ്ങൾ നേടുന്നതും മഹത്വത്തിലേക്ക് ഉയരുന്നതും. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? യെസ്, ചിന്തയുടെ പവറിനെക്കുറിച്ചും പ്രഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ മുൻപും? അതിനെ കണക്ട് ചെയ്ത് ഒരു പഴയ കഥ പറയാം ബെഡ് കോഫിയുടെ ആദ്യത്തെ സെഗ്മെൻറ്റിൽ. കേട്ടോളൂ. പ്രഗത്ഭനായ ഒരു യോഗിവര്യൻ, അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. ഒരിക്കൽ ഒരു ദിവസം രാവിലെ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു, ഇന്ന് താൻ അമ്പെയ്ത്തിലെ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കാമെന്ന്. ഗുരുശ്രേഷ്ഠൻ്റെ മിടുക്കെല്ലാം താൻ ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ടു കഴിഞ്ഞതാണല്ലോ എന്നോർത്തു ശിഷ്യൻ. എങ്കിലും ആ ഒരു വികാരം പുറത്തു കാണിക്കാതെ സന്തോഷത്തോടെ സമ്മതിച്ചു. അല്പം കഴിഞ്ഞ് സന്യാസവര്യനും ശിഷ്യനും കൂടി ഗുരുകുലത്തിന് സമീപത്തുള്ള വനഭാഗത്തേക്ക് പോയി. അവിടെ വലിയൊരു മരത്തിന് സമീപം ചെന്നു നിന്നു. അതിൻ്റെ ശാഖയിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പുഷ്പം ശിഷ്യന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അദ്ദേഹം. അത് അമ്പെയ്ത് വീഴിക്കാമെന്ന് പറഞ്ഞു. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ശിഷ്യൻ ചിന്തിക്കെ യോഗി തൻ്റെ അമ്പുമില്ലു എടുത്തു. പിന്നെ സഞ്ചിയിൽ നിന്ന് ഒരു നീളൻ തുണിക്കഷ്ണവും. പൂവിൽ നിന്നും ഏകദേശം ഒരു 50 അടി മാറി ഇദ്ദേഹം നിലയുറപ്പിച്ചു. എന്നിട്ട് വില്ലെടുത്ത് അമ്പ് തൊടുക്കുന്നതിനായി ഒരുങ്ങി. പക്ഷേ അത് ചെയ്യുന്നതിന് മുൻപായി യോഗി ശിഷ്യനോട് പറഞ്ഞു, ആ തുണി കൊണ്ട് തൻ്റെ കണ്ണ് മൂടിക്കെട്ടാൻ. ശിഷ്യൻ അനുസരിച്ചു. നീ എത്ര തവണ കണ്ടിട്ടുണ്ട് ഞാൻ അമ്പെയ്ത്ത് പരിശീലിക്കുന്നത്? ഗുരു, അങ്ങ് എന്നും പരിശീലിക്കാറുള്ളത് ഞാൻ കാണാറുണ്ടല്ലോ എന്ന് ശിഷ്യൻ. 200-300 അടിയൊക്കെ അകലെ നിന്ന് എഴുതാലും അങ്ങക്ക് ലക്ഷ്യം തെറ്റാറില്ല. ഗുരു ചിരിച്ചു. പിന്നെ അകക്കണ്ണുകൊണ്ട് പൂവിനെ കാണുന്നത് പോലെ, ആ നേരത്തെ കാണിച്ചു കൊടുത്ത പൂവുണ്ടല്ലോ അത് കാണുന്നത് പോലെ നിന്നു. കണ്ണുമൂടിക്കെട്ടിയിരിക്കുകയാണല്ലോ. അദ്ദേഹം കാലുകൾ നിലത്തുറപ്പിച്ച് പുറകോട്ട് ശക്തിയെടുത്ത് പൂവിനെ ലക്ഷ്യമാക്കി.

0: അമ്പുതൊടുത്തു. വായുവിലൂടെ വേഗത്തിൽ പാഞ്ഞ ശരം പൂവിനെ എന്നല്ല, ആ മരത്തിൽ പോലും എവിടെയും കൊണ്ടില്ല, വേറെ ഏതോ വഴിക്ക് പോയി. പൂവ് നിലത്ത് വീണോ? യോഗിയുടെ ചോദ്യം. ഇല്ല ഗുരു, അമ്പ് പൂവിനടുത്തുകൂടെ പോലും പോയില്ല. അമ്പരപ്പോടെ ശിഷ്യൻ. ഞാൻ കരുതി അങ്ങ് അകക്കണ്ണിൻ്റെയും ചിന്തയുടെയും ശക്തി കാണിച്ചു തരാൻ പോവുകയാണെന്ന്, ഒരു മായാജാലം പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്കും ഗുരുവര്യൻ കണ്ണിലേക്ക് എട്ടഴിച്ചു. ഇത് മറ്റൊരു പാഠമായിരുന്നു, ചിന്തകളുടെ ശക്തിയെക്കുറിച്ചുള്ള പാഠം. അതാണ് ഇപ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തന്നത്. ഏതെങ്കിലും കാര്യം നിനക്ക് ആവശ്യമാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക, അതിനെപ്പറ്റിയുള്ള ചിന്തകൾക്ക് മുൻതൂക്കം കൊടുക്കുക, അങ്ങനെ കാണുക. കാണാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തെ ആരും നേടിയിട്ടില്ല. യെസ്, അതാണ് പോയിന്റ്. നേട്ടങ്ങൾക്ക് ചിന്തകൾ അത്യാവശ്യം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയണം, എന്താണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കണം. ചിന്തകളാണ് നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ആ ചിന്തകളുടെ അവസാനം നല്ലൊരു ലക്ഷ്യവും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ വിശ്വസിക്കുക ചിന്തകളുടെ ശക്തിയിൽ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ്കോം.

0: having once decided to achieve a certain task, achieve it at all costs of tedium and distaste. The gain in self-confidence of having accomplished a tiresome labor is immense. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു കർത്തവ്യം പൂർത്തിയാക്കാൻ ഒരിക്കൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എത്ര ക്ഷീണമോ എത്ര കണ്ട് താല്പര്യമില്ലായ്മയോ തോന്നിയാലും ആ കൃത്യം നിറവേറ്റി എന്ന് ഉറപ്പാക്കുക. ആയാസകരമായ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന നേട്ടം സമ്മാനിക്കുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് അളക്കാനൊക്കാത്തതായിരിക്കും. സർ ആർതർ ഹെൽപ്സ്, ബ്രിട്ടീഷ് എഴുത്തുകാരനും ചരിത്രകാരനുമായിരുന്ന ആർതർ ഹെൽപ്സ് പറഞ്ഞിട്ടുള്ളതാണ്, മൃഗങ്ങളുടെ ക്ഷേമത്തിലും അവയുടെ അവകാശ സംരക്ഷണത്തിലും വളരെയധികം പ്രവർത്തിച്ചു 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇദ്ദേഹം. ഹെൽപ്സ് 1873 എഴുതിയ സം ടോക്ക് അബൌട്ട് അനിമൽസ് ആൻഡ് ദെയർ മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ഷഡ്പദങ്ങൾക്കുള്ള കീടങ്ങൾക്കുള്ള അവകാശത്തെ പറ്റി വരെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, ആർതർ ഹെൽപ്സിന്റെ മറ്റ് പോപ്പുലർ പുസ്തകങ്ങൾ പറയട്ടെ: കിങ് ഹെൻറി ദി സെക്കൻഡ്, കാത്രിൻ ഡഗ്ലസ്, ഫ്രണ്ട്സ് ഇൻ കൗൺസിൽ, ദ ലൈഫ് ഓഫ് കൊളംബസ്, ദ ലൈഫ് ഓഫ് ഹെർണാൻഡോ കോർത്തസ്, തോട്ട്സ് അപ്പോൺ ഗവൺമെന്റ്, സോഷ്യൽ പ്രഷർ, ഓർഗനൈസേഷൻ ഇൻ ഡെയിലി ലൈഫ്, എൻ എസ് എ. യു ആർ ലിസണിംഗ് ടു ബെഡ് കോഫി.
1: Musically yours, FM Rainbow 107.5. Stay tuned.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: Art and Fear. ഡേവിഡ് ബെയിൽസും ടെഡ് ഓർലൻഡും ചേർന്ന് രചിച്ച വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണത്. കലാകാരന്മാർക്കായി എഴുതിയ പുസ്തകം എന്ന് പറയാം. ഡേവിഡ് ബെയിൽസ് ഒരു ആർട്ട് ഫോട്ടോഗ്രാഫറാണ്, ഓർലൻഡ് ഒരു എഴുത്തുകാരനും. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ബെഡ് കോഫിയിൽ ഇനി വരുന്നത്, നമ്മുടെ തേർഡ് സെഗ്മെൻറ്റ്. കുട്ടികൾക്കുള്ള ഒരു സമ്മർ ക്യാമ്പ്. അവിടെ കളിമൺ പാത്രങ്ങളും കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യാപകൻ കോഴ്സിന് ചേർന്ന കുട്ടികളെ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് അവരെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചു, ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അവരിൽ എ ഗ്രൂപ്പിന് അദ്ദേഹം 5-day കോഴ്സിൻ്റെ അവസാനം ഗ്രേഡ് കൊടുക്കാൻ പോകുന്നത്, കോഴ്സ് കഴിയുമ്പോൾ ഒരു ഗ്രേഡ് കിട്ടണമല്ലോ, അങ്ങനെ ഗ്രേഡ് കൊടുക്കുന്നത് അവർ എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ദ വർക്ക്. ഗ്രൂപ്പ് ബി യെ റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രവൃത്തിയുടെ, അവർ ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ ഗുണത്തിനനുസരിച്ചായിരിക്കും, ക്വാളിറ്റി ബേസ് ചെയ്ത്. ആദ്യത്തെ ഗ്രൂപ്പിന് ക്വാണ്ടിറ്റി ബേസ് ചെയ്താണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന് ക്വാളിറ്റി ബേസ് ചെയ്തായിരിക്കും ഗ്രേഡ് കൊടുക്കുന്നത്. ഓക്കെ, കുട്ടികൾക്ക് ആദ്യ 2 ദിവസം കളിമൺ ഉപയോഗിച്ച് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തു. പിന്നീടുള്ള 3 ദിവസമാണ് ഓരോ ഗ്രൂപ്പിനുമുള്ള അസൈൻമെൻറ്റ്. ഗ്രൂപ്പ് എ ഉണ്ടാക്കുന്ന ഓരോ വസ്തുവിൻ്റെയും വെയ്റ്റ് അനുസരിച്ച് ഓരോ ഗ്രേഡ്സ് ഇടും കേട്ടോ, അതിനകത്ത് ഒരു ഗ്രേഡുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഒരു ഫൈനൽ ഗ്രേഡ് ഉണ്ടാക്കും, അതാണ് രീതി. ഗ്രൂപ്പ് ബിയിലുള്ളവർ എല്ലാവരും ചേർന്ന് ഒരേ ഒരു വസ്തു ഉണ്ടാക്കിയാൽ മതി, പക്ഷെ അത് പെർഫെക്റ്റ് ആയിരിക്കണം. എ ഗ്രേഡ് കിട്ടണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം. ക്വാളിറ്റി, ക്വാളിറ്റി. ഓൾ റൈറ്റ്. അങ്ങനെ 5-ാമത്തെ ദിവസം എത്തി, കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേ. ടീച്ചർ ഒരു ത്രാസും കട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഗ്രൂപ്പ് എയിലുള്ളവരുണ്ടാക്കിയ സാധനങ്ങൾ തൂക്കി. 20 കിലോ ഭാരമുള്ളതിന് എ ഗ്രേഡ്, 10 കിലോ ഉള്ളതിന് ബി ഗ്രേഡ്, അങ്ങനെയാണ് തരംതിരിച്ചത്. എല്ലാം തൂക്കി നോക്കിയിട്ട് ഗ്രേഡുകളും ഇട്ടു. ഇനി ഗ്രൂപ്പ് ബി നിർമ്മിച്ച സംഗതി ഉണ്ടല്ലോ, അത് വേണ്ടത്ര പെർഫെക്റ്റ് ആയതും ഇല്ല. അധ്യാപകൻ എന്ത് ചെയ്തു? ക്ലാസ്സിനെ ഒന്നിച്ചിരുത്തി എല്ലാം കാണിച്ച് വിശദീകരിച്ചു കൊടുത്തു. ഗ്രൂപ്പ് എ, ക്വാണ്ടിറ്റി ഗ്രൂപ്പ്, അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്രത്തോളം സാധനങ്ങൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചാണല്ലോ അവരുടെ ഗ്രേഡ്. അങ്ങനെ ഓരോ പ്രാവശ്യവും അവരുണ്ടാക്കിയത് മുൻപ് നിർമ്മിച്ചതിനേക്കാൾ മെച്ചമായിരുന്നു. തൂക്കത്തിൻ്റെ കാര്യത്തിലല്ല, ഗുണത്തിൻ്റെ കാര്യത്തിൽ. കാരണം എന്താണ്? ഒരു പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്ക് ആവർത്തിക്കാതെ ശ്രദ്ധിച്ചാണ് അവർ അടുത്ത നിർമ്മാണം നടത്തിയത്. എന്നാൽ ഗ്രൂപ്പ് ബി എന്താണ് ചെയ്തത്? അവരുടെ ലക്ഷ്യം ഹയസ്റ്റ് ക്വാളിറ്റി ആണല്ലോ, പരിപൂർണതയാണല്ലോ. അതുകൊണ്ട് അവർ പെർഫെക്ഷൻ എങ്ങനെ വരുത്താം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി, സിദ്ധാന്തങ്ങൾ നിരത്തി, ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു രൂപരേഖയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും അവസാന ദിവസമായി. ഓടിപ്പിടിച്ചുണ്ടാക്കിയതോ സിദ്ധാന്തങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും അടുത്ത് പോലും എത്തിയില്ല. ആൻഡ് മറ്റൊരു സംഗതി കൂടി ഈ 5 ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. ഗ്രൂപ്പ് എ തെറ്റുകളിൽ നിന്ന് പഠിച്ച് ആ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കി വെയിറ്റ് കൂട്ടാനായി ഓരോരോ വസ്തുക്കൾ നിർമ്മിച്ചു വന്നില്ലേ, അതിൽ അവസാനമൊക്കെ ആയി നിർമ്മിക്കപ്പെട്ടവ പെർഫെക്റ്റ് ആയിരുന്നു, മികച്ച ഗുണമുള്ള വളരെ മനോഹരമായവയായിരുന്നു എല്ലാ പ്രോഡക്ട്സും. ക്വാളിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതിനു മുന്നിൽ വളരെ മോശം നിർമ്മിതിയായി മാറി. ഈ സംഭവം തരുന്ന സന്ദേശം വളരെ സിമ്പിളാണ്. ടു ഡു ബെറ്റർ വർക്ക്, പ്രൊഡ്യൂസ് മോർ വർക്ക്. ജോലി മികച്ചതാകാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. പെർഫെക്ഷൻ എന്ന ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിരന്തരമായ മെച്ചപ്പെടലിൽ

ആണോ? ഒരുപക്ഷെ അതൊരു ഉപദേശമാകാം, ഒരു പ്രസംഗമാകാം, ഒരു പുസ്തകമാകാം, അങ്ങനെ ഓരോരോ സംഗതികൾ കേട്ട് കാണുമല്ലോ. ആ യെസ്, ആ വ്യക്തി പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെ ഒരു മാറ്റം. ആൻഡ് സ്പോർട്സ് രംഗത്തെ അപൂർവ പ്രതിഭയായ മൈക്കൽ ഫെൽപ്സ്, പ്രഗത്ഭനായ നീന്തൽ താരം, ഒരിക്കൽ തകർച്ചയിലേക്ക് പോയ അദ്ദേഹത്തിൻ്റെ ജീവിതം പോസിറ്റീവായ വഴിയിലേക്ക് തിരിച്ചെത്തിച്ചത് ഒരു പുസ്തകമാണ്. ആ കഥ പറയുകയാണ് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ്. ഒളിമ്പിക് ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ താരം എന്ന് പറയാം മൈക്കൽ ഫെൽപ്സിനെ. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ നേടിയ 5 ഗോൾഡ് മെഡൽസ് ഉൾപ്പെടെ ആകെ 23 സ്വർണ മെഡലുകളുണ്ട്. 3 സിൽവറും 2 ബ്രോൺസും ചേർന്ന് ആകെ 28 മെഡൽസ്. ഇതൊരു ഓൾ ടൈം റെക്കോർഡാണ്. ഓക്കെ, 1985 ഫെൽപ്സ് ജനിച്ചത്. ഏതാണ്ട് 7 വയസ്സായപ്പോൾ മുതൽ നീന്തലിൽ മിടുക്ക് കാണിച്ചിരുന്നു. പങ്കെടുത്ത മിക്ക മത്സരങ്ങളും ജയിച്ചു. ഒരു നീന്തൽ താരത്തിനു വേണ്ട എല്ലാ ശാരീരിക പ്രത്യേകതകളും ഉയർന്ന ശേഷിയുള്ള ശ്വാസകോശവും കൂടി ചേർന്നപ്പോൾ വെള്ളത്തിൽ മുങ്ങിയാൽ പൊന്നുകൊണ്ടേ പൊങ്ങൂ എന്ന പോലായി കാലം ചെല്ലും തോറും. നീന്തൽ മാത്രമേ ഫെൽപ്സിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇതുകൂടാതെ വളരെ നല്ല ഒരു മനസ്സിന് ഉടമ കൂടിയായിരുന്നു. 2010 അദ്ദേഹം ഒരു വലിയ സംരംഭം തുടങ്ങി, സ്വിമ്മിംഗ് പരിശീലിപ്പിക്കുന്ന ഫൗണ്ടേഷൻ. താല്പര്യമുള്ള കുട്ടികളെ തന്നാൽ കഴിയും വിധം സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. പക്ഷേ ഈ അതിശയകരമായ നേട്ടങ്ങളുടെ സന്തോഷങ്ങൾക്കിടയിലും ഫെൽപ്സിനെ ഒരു ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നു. പിതാവിൻ്റെ അഭാവം. ഫെൽപ്സിന് 9 വയസ്സുള്ളപ്പോൾ ആള് കുടുംബം ഉപേക്ഷിച്ചു പോയിരുന്നു. വലുതായപ്പോഴും ആ ഒരു വിഷമം ഫെൽപ്സിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, വിജയങ്ങളുടെയും മെഡലുകളുടെയും പ്രിയ തോഴനായ മൈക്കൽ ഫെൽപ്സ് 2012 ലണ്ടൻ ഒളിമ്പിക്സിന് ശേഷം നീന്തലിൽ നിന്നും വിരമിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് ആളുടെ ജീവിതത്തിൽ ആകെ ശൂന്യതയായിരുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് നീന്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമായിരുന്നല്ലോ. പെട്ടെന്ന് അതില്ലാതായപ്പോൾ ആളൊന്ന് പതറി. എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു ലക്ഷ്യവും ഇല്ല മുന്നിൽ. സോ ഏതോ ഒരു നിമിഷത്തിൽ ജീവിതം പാർട്ടിയിങ്ങിലേക്കും ആഘോഷത്തിലേക്കും തിരിച്ചുവിട്ടു. വീട്ടുകാരുമായി അകലം പാലിച്ചു തുടങ്ങി. 2014 മദ്യപിച്ച് കാറോടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിന്തകൾ വീണ്ടും പതറി. എന്നെക്കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബാണ് ഞാൻ. എനിക്ക് സ്വാഭിമാനമില്ല, ഒന്നിനും കൊള്ളില്ല, ഇനി എന്തിന് ജീവിക്കണം? ഇങ്ങനെയുള്ള ചിന്തകളിൽ ഉഴറി ഊണും ഉറക്കവും ഇല്ലാത്ത പോലെയായി. ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്ന തോന്നലും വന്നു. അപ്പോഴാണ് സുഹൃത്തും അമേരിക്കയിലെ NFL പ്ലെയറുമായ റേ ലൂയിസ് സഹായത്തിനെത്തുന്നത്. മാനസികമായ പിന്തുണയും പ്രചോദനവും നൽകിയതിനു പുറമേ ലൂയിസ് ഒരു പുസ്തകം കൊടുത്തു. ഇത് നീ വായിക്കണമെന്ന് പറഞ്ഞ് ദ പേർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകമായിരുന്നു അത്, റിക് വാറൻ എഴുതിയത്. ഒരു റിഹാബിലിറ്റേഷൻ സെന്ററിൽ അഡ്മിറ്റായി മൈക്കൽ ഫെൽപ്സ് അവിടെ വച്ച് ആ പുസ്തകം മുഴുവൻ വായിച്ചു. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. ആ പുസ്തകം ഫെൽപ്സിന്റെ ജീവിതം രക്ഷിച്ചു. ആത്മഹത്യയ്ക്ക് വരെ ചിന്തിച്ച തന്നെ രക്ഷിച്ച ചങ്ങാതി റേ ലൂയിസിനെ വിളിച്ച് ഫെൽപ്സ് പറഞ്ഞു, എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്തകൾ നേർവഴിക്കായി. വിസ്മയകരമാണ് ഈ പുസ്തകം. റേ, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നാമെങ്കിലും ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. മൈക്കൽ ഫെൽപ്സിന്റെ ജീവിതം മാറിമറിഞ്ഞു അക്ഷരാർത്ഥത്തിൽ. 20 വേർപിരിഞ്ഞിരുന്ന അച്ഛനെ കണ്ടു, പിന്നെ സജീവ നീന്തലിലേക്ക് തിരിച്ചു വരാൻ നിശ്ചയിച്ചു. മെഡലുകൾ നേടാനോ അല്ലെങ്കിൽ തന്റെ ഫാൻസിനു വേണ്ടിയോ അല്ല, തനിക്ക് വേണ്ടി, ജീവിതത്തെ വീണ്ടും അറിയുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി. ശേഷം സംഭവിച്ച ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 റിയോ ഒളിമ്പിക്സിൽ 31 വയസ്സിൽ നടത്തിയ അവിശ്വസനീയ പ്രകടനം. 5 സ്വർണവും 1 വെള്ളിയുമായിട്ടാണ് ഫെൽപ്സ് അവിടെ നിന്നും മടങ്ങിയത്. ഇത് ഇനി ആർക്കും ആവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് പറയുന്നു വിദഗ്ധർ. യെസ് ബഡീസ്, ഒരു പുസ്തകമാണ് മൈക്കൽ ഫെൽപ്സിന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റായി മാറിയത്. സോ ഈ സംഭവം തരുന്ന മെസ്സേജ് എന്താണ്? പ്രതീക്ഷയുടെ തിരുനാളം കെട്ടുപോകുമ്പോഴും ഇനി ജീവിതമില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോഴും തകർന്ന് പിൻവാങ്ങരുത്. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഉണ്ടാകും നമുക്ക് രക്ഷപ്പെടാൻ.
ആരെങ്കിലും എത്തും നമ്മളെ.

രക്ഷപ്പെടുത്താൻ. ആ ഒരു സന്ദേശം തന്നെയാണ് ഈ സംഭവം തരുന്നത്. മൈക്കിൾ ഫെൽപ്സിൻ്റെ കാര്യത്തിൽ അത് ചങ്ങാതിയുടെ പ്രചോദനവും അദ്ദേഹം നൽകിയ ഒരു പുസ്തകവുമായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഇൻസ്പിറേഷൻ ഇത്രയും പോരെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ രാവിലെ ബെഡ് കോഫിയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരു ലവ്ലി ഡേ വിഷ് ചെയ്തുകൊണ്ട് ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട് സൈനിങ് ഓഫ്. ബൈ ഫോർ നൗ, ടേക്ക് കെയർ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 59 മിനിറ്റും 22 സെക്കൻഡ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് എന്തൊക്കെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത് എന്നറിയണ്ടേ? അതെ, പ്രധാന പരിപാടികളെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളി ഒരു ബെഡ് കോഫി നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി 7 മണിക്ക് സ്വാഗതം കൊച്ചിയാണ്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈം, 9 മണിക്ക് ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 10 പാട്സപ്പ്, 11 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 12 മണിക്ക് യുവർ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണിക്ക് വിവിധ് ഭാരതി റിലേ, 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 6:30 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8 മണിക്ക് ഇസൈ തെൻട്രൽ, 9 മണിക്ക് ശ്രുതിലയം, 11 മണിക്ക് ഹിന്ദി വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 11:10 നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ അവസാനിപ്പിച്ച് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ക്ലോസ് ഡൗൺ ചെയ്യും. സമയം അപ്പോൾ 7 മണിയായിരിക്കുന്നു. ഇനി നമുക്ക് കേൾക്കാം സ്വാഗതം കൊച്ചി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7:15. സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ, വരുന്നവരെല്ലാം വരട്ടെ, പോകുന്നവരെല്ലാം പോവട്ടെ. കരയാനുള്ളത് കരയാൻ വിടുക, ചിരിക്കാനുള്ളത് തുറന്ന് ചിരിക്കുക, കാത്തിരിക്കാനുള്ളതിനെ കാത്തിരിക്കുക, വിട്ടുകൊടുക്കേണ്ടതിനെ വിട്ടുകൊടുക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക. കാരണം ഈ സമയവും കടന്നു പോകും. നമ്മള് സ്വാഗതം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. നല്ല അടിപൊളി ഒരു പാട്ടും കേട്ടു. അതെ, പാലരുവിക്കരയിൽ എന്ന് തുടങ്ങുന്ന ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് പാടിയ പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്ന് മനോഹരമായിട്ടുള്ള അടിപൊളി പഴയ കാല ഗാനങ്ങൾ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്, സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്നിരിക്കുന്നത്, എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള എസ് പത്മനാഭ മല്യ ആണ്. ഇമെയിലൂടെയാണ് അദ്ദേഹം ഈ പാട്ടുകളൊക്കെ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നൊസ്റ്റാൾജിയ തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. യെസ്, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതിലുമുണ്ട് ശ്രീകുമാരൻ തമ്പി വി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം. പാട്ടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാ വരുന്നു, ഇതാണ് പാട്ട്.

സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 57 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കില്. അപ്പൊ ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള പത്മനാഭ മല്യ തെരഞ്ഞെടുത്ത് അയച്ചു തന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള പഴയകാല ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു പാട്ട് 1968 പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ട്.

അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ. അതുപോലെ തന്നെ നല്ല അടിപൊളി പാട്ടുകളാണ് ഇനിയും ബാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ചോദിക്കും, കിരണെ ഇന്നത്തെ ചോദ്യം ചോദിച്ചില്ലല്ലോ എന്ന്. യെസ്, അപ്പോൾ ഇന്നത്തെ ആ ക്ലൂസ് അങ്ങോട്ട് തരാം. ഓക്കെ, ഈ സിനിമയിലെ ഒരു പാട്ടൊഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത് KJ യേശുദാസാണ്. ഓക്കെ, രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് പുകഴേന്തി, പി ഭാസ്കരൻ എന്നിവരുടെ കൂട്ടുകെട്ടിൽ ആണ് ഈ ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്ലൂ, ആരാധന മൂവീസിൻ്റെ ബാനറിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. ഇതിൻ്റെ കഥ നാലാമത്തെ ക്ലൂ ആണ് കേട്ടോ. ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ കൈകാര്യം ചെയ്തിരിക്കുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ പതിനൊന്നാമതായി വരുന്ന ഈ പാട്ട് ഏതാണ്? ഈ പാട്ട് ഏത് സിനിമയിലേതാണ്? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ക്ലൂസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി മനസ്സിലാവാത്തവർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അയോധ്യ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പി ഭാസ്കരൻ, ദേവരാജൻ കൂട്ടുകെട്ടിൽ KJ യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ നല്ല ഒരു പാട്ട് ദാ വരുന്നു.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24:47. അപ്പോൾ നമുക്ക് സ്വാഗതം കൊച്ചിക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം, ഒരു ന്യൂസ് ബ്രേക്ക്. യെസ്, ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ Galaxy വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 8

0: ഇവിഎമ്മുകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി എൽഡിഎഫും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച യുഡിഎഫും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് എൻഡിഎയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് ഇന്നറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് 99 സീറ്റും യുഡിഎഫ് 41 സീറ്റുമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കും. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകളുടെ എണ്ണൽ സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിക്ക് തപാൽ വോട്ടലുകളുടെ എണ്ണൽ ആരംഭിക്കുന്നതിന് പിന്നാലെ 8:30 വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനായി എടുക്കുക. ഇന്ന് രാവിലെ 5 മണിയോടെ നടത്തിയ 3-ാം ഘട്ട റാൻഡമൈസേഷനോടെയാണ് ഓരോ വോട്ടെണ്ണൽ മെഷീനിന്റെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നതെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ ലീഡ് നിലയാകും ആദ്യം പുറത്തുവരിക. 9 മണിക്ക് ശേഷം ആദ്യഘട്ട പ്രവണതകൾ ലഭ്യമാകും. വൈകിട്ട് 5 മണിയോടെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്.
0: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണിത്തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 32,301 പോലീസ് ഉദ്യോഗസ്ഥരും 20 കമ്പനി CRPFഉം ഇതിൽ ഉൾപ്പെടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഭരണസിരാ കേന്ദ്രവും നിയമസഭാ മന്ദിരവും നിലകൊള്ളുന്ന തലസ്ഥാന നഗരിയിലും വോട്ടെണ്ണലിനായി തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ 4-ാം ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ 7 മണിയോടെ തുറന്നു. ഓരോ കേന്ദ്രത്തിലും 12 മുതൽ 14 വരെ ടേബിളുകൾ ഇവിഎം കൌണ്ടിങ്ങിനും 4 മുതൽ 9 വരെ ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിനും 1 മുതൽ 4 വരെ ടേബിളുകൾ ETP BMS എണ്ണുന്നതിനും സജ്ജമാക്കിയിട്ടുണ്ട്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി 310 വീതം സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ഇലക്ഷൻ ഓഫീസും ക്യാമ്പ് ഓഫീസും വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്നുണ്ട്.
0: QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ. ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടക്കുക. രണ്ടിടത്തും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ വോട്ട് സെന്റലോഷ്യസ് സ്കൂളിലും കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് എണ്ണുക. വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 5 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നും 2 സീറ്റുകളിൽ കൂടി മികച്ച സാധ്യതയുണ്ടെന്നും UDF ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും NDA അവകാശപ്പെടുന്നുണ്ട്.
0: കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. 5 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. വോട്ടുകൾ എണ്ണുന്നതിന് ആകെ 126 മേശകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന് തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ 13 കൌണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ചാല സിന്റെക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു.
4: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അഴീക്കോട്, കണ്ണൂർ

0: ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും വെച്ചാണ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരും തുടർന്ന് നിരീക്ഷകരും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തുടർന്നാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണാൻ ആരംഭിക്കും. 9 മണിയോടുകൂടി ആദ്യ ഫലങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി, തിരുവനന്തപുരം, കോഴിക്കോട് നിലയങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ വികസിപ്പിച്ച ഉപഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റിന് 167 റൺസ് നേടി. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ UAE വിമാന കമ്പനികൾ പതിവ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആകാശവാണിയുടെ വാട്സ്ആപ്പ് ചാനൽ 1 ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും ഈ ചാനലിലൂടെ ആകാശവാണി ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. രക്ഷാ ത്രിവേണി സംഗമം സാങ്കേതിക വിദ്യയും വ്യവസായവും സൈനികവൽക്കരണവും സമന്വയിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന നോർത്ത് ടെക് സിംബോസിയം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാൻ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സമന്വയിക്കുന്ന പ്രദർശനവേദിയായി സിംബോസിയം മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച് UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശിയായ എസ് പത്മനാഭമല്യ ഇമെയിലിലൂടെ അയച്ചു തന്നിട്ടുള്ള പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ കിരൺ ബേബിയാണ്. പുഷ്പാഞ്ജലി എന്ന ചിത്രം 1972 പുറത്തിറങ്ങിയത്. ആ ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസും സംഘവും ചേർന്ന് പാടിയ ആ ഒരു പാട്ട് കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്നത് സീമന്തപുത്രൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1976 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും തന്നെയാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസാണ്. അപ്പോൾ അതിനു മുമ്പ് ഇന്നത്തെ 11ാമത്തെ പാട്ടിനെ ഒരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു.

0: അപ്പോ ആ ക്ലൂ ഒന്നുകൂടെ പറയാം. ഈ സിനിമയിലെ ഒരു പാട്ടൊഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും കെ ജെ യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. പുകഴേന്തി, പി ഭാസ്കരൻ എന്നിവരുടെ കൂട്ടുകെട്ടിൽ ആണ് ഈ ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. ആരാധന മൂവീസിന്റെ ബാനറിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ എം ടി വാസുദേവൻ നായരാണ്. അപ്പോൾ ഇതാണ് ക്ലൂ, ഏതാണ് ചിത്രം, ഏതാണ് പാട്ട്. ഈ കാര്യമാണ് നിങ്ങൾ ഗസ് ചെയ്തിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ കമൻ്റ് ചെയ്യുന്നത്. കുറേ ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റുത്തരവും അതുപോലെ തന്നെ ശരി ഉത്തരവുമൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. സീമന്തപുത്രൻ എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക്, സങ്കല്പത്തിൻ സ്വർണമരം എന്ന് തുടങ്ങുന്ന ആ പാട്ടിലേക്ക്. സ്റ്റേറ്റ് ഉണ്ടോ ആകാശവാണി, കൊച്ചി എഫ് എം, റെയിൻബോ 107.5, മ്യൂസിക്കലി യോർസ്.
1: സങ്കല്പത്തിൻ

സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശിയായ എസ് പത്മനാഭ മല്യ ഇമെയിലിലൂടെ അയച്ചു തന്ന പഴയകാല ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 1977 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കെ ജെ ജോയി സംഗീതം നൽകി പി സുശീല പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പാട്ടുകൾ ഇനിയും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ പാട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവനാണ്. കെ പി ബ്രഹ്മാനന്ദൻ പാടിയ പാട്ടിലേക്കാണ് ഇനി നമ്മൾ ചെല്ലുന്നത്. സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

വന്നു മക്കളെ, വന്നു. നമ്മളുടെ 11-ാമത്തെ പാട്ടാണ് ഇനി പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 9 സെക്കൻഡുമായിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശിയായ എസ് പത്മനാഭ മല്യ ഇമെയിലിലൂടെ അയച്ചു തന്നിട്ടുള്ള പഴയ കാല മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാഗതം കൊച്ചിയിൽ ഒരു ചെറിയ ക്ലൂവും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലൂ എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഒരു പാട്ടൊഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും കെ ജെ യേശുദാസ് പാടിയതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലൂ, പുകഴേന്തി, പി ഭാസ്കരൻ എന്നിവരുടെ കൂട്ടുകെട്ടിലാണ് ഈ ചിത്രങ്ങളിലെ പാട്ടുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ആരാധന മൂവീസിന്റെ ബാനറിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ എം ടി വാസുദേവൻ നായരാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ് ചിത്രം, ഏതാണ് ആ പാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ എല്ലാവരും സിനിമയുടെ പേര് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വരാൻ പോകുന്ന പാട്ട് ഏതാണ് എന്ന് ഗസ് ചെയ്യുന്നതിൽ തെറ്റി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില ആളുകൾ അപാര സുന്ദര നീലാകാശം എന്ന് പറയുന്ന പാട്ട് ലൈഗ്രണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലവർ എസ് ജാനകി പാടിയ ഗോപുരമുകളിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ചിലവർ യാത്രയാക്കുന്നു സഖി നിന്നെ എന്ന പാട്ടാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് ആൻസർ ആരും കമൻ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും നമുക്ക് 11-ാമത്തെ ആ ഗാനത്തിലേക്ക് പോകാം. വിത്തുകൾ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 1971 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇത്. പി ഭാസ്കരൻ, പുകഴേന്തി കൂട്ടുകെട്ടിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗാനം ഏതാണ് എന്ന് നിങ്ങൾക്ക് ഇനിയും ആ ഒരു സസ്പെൻസ് ഞാനങ്ങിടുന്നില്ല. ഇതാണ് ആ പാട്ട്.

നമ്മള് എപ്പോ കേട്ടാലും ഈ പാട്ട് എപ്പോ ഏത് സമയത്ത് കേട്ടാലും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലെ. യെസ്, ഈ പാട്ട് വന്നിരിക്കുന്നത് ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. അടുത്ത പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്, എല്ലാവരും ഒത്തിരി പാടുന്ന പാട്ടാണ്. പല പണ്ടുള്ള ഗാനമേളകളിലും അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കരവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പാട്ട് ആളുകൾ പാടിയിരിക്കും. ഇത്തിരി ലെങ്ത് ഉള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഏതാണ് ആ പാട്ടെന്നല്ലേ. മിടുമിടുക്കി എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 1968 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും ഈ പാട്ടില്ലാത്ത ഒരു ഗാനമേള ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. യെസ്, അപ്പോൾ എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശിയായ എസ് പത്മനാഭ മല്ലിയാണ് ഇമെയിലിലൂടെ അയച്ചു തന്നിട്ടുള്ള പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം ഫേസ്ബുക്കിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ആശംസകളൊക്കെ അദ്ദേഹത്തിനെ അറിയിക്കാനായിട്ട് സാധിക്കും ഫേസ്ബുക്കിലൂടെ. ഓക്കെ, അപ്പോൾ കിരൺ ബേബിയാണ് സ്വാഗതം കൊച്ചിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് ആ എവർഗ്രീൻ സോങ്ങിലേക്ക് തന്നെ പോകാം. യെസ്, ദാ വരുന്നു ആ ഒരു പാട്ട്.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 14:30 ആകുമ്പോൾ ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തെ സ്വാഗതം കൊച്ചിയിൽ ആരാണ് എന്നുള്ളത് അടുത്ത പ്രോഗ്രാമിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത്രയും സമയം സ്വാഗതം കൊച്ചിയുമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അനുജ കുമാർ. ദ ഹെഡ്ലൈൻസ്: Counting of votes begin for assembly elections in Assam, West Bengal, Kerala, Tamil Nadu and Union Territory of Puducherry. Counting of votes also underway for bipoles in 7 assembly constituencies. India rejects Nepal's objection to Kailash Mansarovar Yatra through Lipu Lake Pass, calls it unjustified. IMD forecasts thunderstorms accompanied with hailstorm over North India, including Haryana, Himachal Pradesh, Uttar Pradesh and Uttarakhand today. United States to launch Project Freedom to guide stranded ships safely out of Strait of Hormuz. And in IPL cricket, Gujarat Titans defeat Punjab Kings by 4 wickets in Ahmedabad last night. And now the news in detail. Counting of votes began for the assembly elections in Assam, West Bengal, Kerala, Tamil Nadu and Union Territory of Puducherry this morning. Counting began at 8 a.m. with postal ballots taken up first, which will be followed by electronic voting machines or EVMs. Early trends are expected to emerge by noon. The Election Commission has made elaborate arrangements to ensure peaceful and transparent counting. Counting of votes is being conducted for 293 seats in West Bengal, 126 assembly seats in Assam, 140 in Kerala, 234 in Tamil Nadu and 30 seats in Puducherry. Now we go over live to our correspondent Kalyan Laha in Kolkata.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും ആകുമ്പോൾ കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്ക് നമുക്കൊന്ന് പോകാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ദുരന്ത നിവാരണ വിഷയത്തിൽ ആരംഭിച്ചിട്ടുള്ള AICTE അംഗീകൃത MBA കോഴ്സിൻ്റെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ILDM.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ +2 തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. May 18 ആരംഭിക്കുന്ന കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷകർ നേരിട്ടും IHRD admission.org എന്ന വെബ്സൈറ്റ് മുഖേനയും സമർപ്പിക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് പൊതുവിഭാഗത്തിന് 150 രൂപയും 18% GST സംവരണ വിഭാഗങ്ങൾക്ക് 100 രൂപയും 18% GST അടയ്ക്കേണ്ടതാണ്. പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈനായി May 4 വൈകുന്നേരം 4 മണി വരെയും കോഴ്സ് സെൻറ്ററുകളിൽ നേരിട്ട് May 5 വൈകുന്നേരം 4 മണി വരെയും സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ക്യുസാറ്റിൽ വിവിധ എം ടെക്

0: കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ സർവകലാശാലയുടെ ഔദ്യോഗിക അഡ്മിഷൻ വെബ്സൈറ്റായ admission.cusat.ac.in വഴി അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലയുടെ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ കേരള സർക്കാർ സ്ഥാപനമായ HRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 8, 9, 11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. കൂടാതെ കാർഷിക സർവകലാശാലയുടെ കീഴിൽ റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭത്വത്തിന് വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങൾ പ്രമോ ടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതി വഴി അവസരം ലഭിക്കും. അപേക്ഷകൾ 2026 മെയ് 16 വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. rabi@kau.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു വാർത്ത, മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവിക നിയന്ത്രണോപാധികളായ സ്യൂഡോമോണസ് ട്രൈക്കോർഡമ അയർ, പച്ചക്കറികളിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. 0487-237-07236 എന്ന നമ്പറിൽ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി ന്യൂസസ് ഇതൊക്കെയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇനി കേൾക്കാം സവാരി ടൈം.
1: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
2: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
1: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
2: www.gilgal.in

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Savari time.

എന്താ സിനിമയിലെ അടിപൊളി ഒരു ട്രാക്ക് കേട്ടുകൊണ്ടാണ് നമ്മൾ സവാരി ടൈമിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ സവാരി ടൈമിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ കിരൺ ബേബിയാണ്. ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കെങ്കിലും പോവുകയാണ് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വായിച്ച് നിങ്ങൾക്കൊരു പ്രമോഷനൊക്കെ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം ഒരു സവാരിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അടിപൊളി പാട്ടുകളും പിന്നെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. സവാരി ടൈമിൽ കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സവാരി ടൈമുമായി കൂടെയുണ്ട് കിരൺ ബേബി.

ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഇടുക്കി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പടക്ക കടകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ വ്യാപാരം ഇന്നും നാളെയും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും പൊതുജന സുരക്ഷയെ കരുതിയുമായിട്ടാണ് ഈ ഉത്തരവുള്ളത്. അതുപോലെ തന്നെ മാധ്യമങ്ങളെ യഥാസമയം ഫലപ്രഖ്യാപനം അറിയിക്കുന്നതിനായി ജില്ലയിലെ 3 കൌണ്ടിംഗ് സെന്ററുകളിലും മീഡിയ സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ട്രൻസ് ടിവി വഴി ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോ അപ്പോൾ മാധ്യമങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീഡിയ പാസ് നൽകിയ മാധ്യമ പ്രവർത്തകർക്കാണ് ഈ കൌണ്ടിംഗ് സെന്ററുകളിലേക്ക് പ്രവേശനമുള്ളത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിനാണ് മീഡിയ സെന്ററുകളുടെ ഏകോപന ചുമതല. സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 53 സെക്കൻഡുമാകുമ്പോൾ നമുക്ക് അല്പസമയത്തിനകം ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് ഉള്ള സമയമാണ്. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സ്വരാജ്. തരംഗമോ തുടർച്ചയോ, കേരളം ആര് ഭരിക്കും? ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി എൽഡിഎഫും ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ യുഡിഎഫും. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ബിജെപിയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 ഇവിഎം മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ യുഡിഎഫിന് അനുകൂലം. 73 യുഡിഎഫ് ലീഡ് ചെയ്യുമ്പോൾ എൽഡിഎഫിന് 60 മുൻതൂക്കം. ബിജെപി 5 ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല യുഡിഎഫ് സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. എൽഡിഎഫിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 എൽഡിഎഫ് നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് യുഡിഎഫ് ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് എംഎൽഎമാരും മത്സരരംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
1: ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ യുഡിഎഫിന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്.
0: നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126,

0: പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. തൃശൂരിൽ 13-ൽ 12 സീറ്റും കഴിഞ്ഞ തവണ LDFനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFനുണ്ടോ? എന്താണ് വിവരങ്ങൾ?
1: തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൗണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്.
0: നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDA വി മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.

അപ്പോ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സവാരി ടൈമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഒരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടാം. അത് വാട്സപ്പിലൂടെയാണ് മെസ്സേജ് ഇടാനായിട്ട്, സോറി, ഫേസ്ബുക്കിലൂടെയാണ് മെസ്സേജ് ഇടാനായിട്ട് സാധിക്കുക. ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം കേട്ടോ. നിങ്ങൾ എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത്, എന്താണ് നിങ്ങളുടെ യാത്ര ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു സമയമായിരിക്കും. എന്തൊക്കെയായാലും സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും ഇലക്ഷൻ റിസൾട്ട് ചൂടിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. സവാരി ടൈമിലൂടെ കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

സമയം 9 മണി കഴിഞ്ഞ് 19:42 ആകുമ്പോൾ കേരളം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുകയാണ്. ആരായിരിക്കും കേരളത്തിൽ വരിക എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ജിഷ ജോൺസൺ, ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും കൂടി തിരുമുപ്പത്ത് നിന്നും ഒരു മുനമ്പത്തേക്ക് ഹസ്ബൻഡിന്റെ അച്ചാച്ചന്റെ ഗ്രാൻഡ് ഡോട്ടറിന്റെ മനസ്സമ്മതത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. അലീന ആൽബിൻ ആൻഡ് എഡ്വിൻ ദേവസി ഈ യാത്രയിൽ റെയിൻബോയും കൂട്ടിനുണ്ട്. അലീനയ്ക്കും എഡ്വിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് വെക്കണോട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു അലേർട്ട് നിങ്ങളോട് അറിയിക്കാനുണ്ട്. ഈ കൊടയൊക്കെ എടുക്കാതെ പോവുകയാണെങ്കിൽ ഒന്ന് എടുത്തു വെച്ചേക്ക്. കാരണം സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പല ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്നും, എറണാകുളം, ഇടുക്കി, വയനാട് മറ്റു ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്കും, അതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം സേഫായ സ്ഥലങ്ങളിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സഞ്ചാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. സവാരി ടൈമിൽ കൂടെയുണ്ട് കിരൺ ബേബി. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. നമ്മളുടെ സവാരി ടൈമിൽ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് നിൽക്കുന്നത് നമ്മളെടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കും അല്ലെ. ഫോട്ടോ എടുക്കുമ്പോൾ ചില ക്യാമറകൾക്ക് അത്രയും ക്ലാരിറ്റി പോരാ, ചിലതങ്ങനെ ബ്ലറായി പോകുന്നു, ആൻറ്റി ഷെയ്ക്ക് ഇല്ല, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മളുടെ ഇന്ത്യയുടെ കാര്യത്തിലും ഒരു പ്രാവശ്യം സംഭവിച്ചിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അറിയാൻ US വാണിജ്യ ഉപഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നിരുന്നു. ഇനി നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല, നമ്മൾ ഭൂമിയുടെ ഫോട്ടോ ഇനി നല്ല ക്ലാരിറ്റിയിൽ എടുക്കും. അതിന് ഇനി ഒരു മേഘവും തടസ്സമല്ല, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇരുട്ട് വീണാലോ ഒന്നും നമ്മൾ ഭൂമിയിലേക്ക് എടുക്കുന്ന ഫോട്ടോസ് ഇനി വളരെ ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു വാർത്ത. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഘം മറിച്ചാലും ഇരുട്ട് വീണാലും ഭൂമിയിലെ ദൃശ്യങ്ങൾ മിഴിവോടെ പകർത്തി നൽകുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ദൃഷ്ടി നമ്മൾ ഭ്രമണപഥത്തിൽ ഇന്ത്യ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു, ഇന്നലെ ഉച്ചയ്ക്ക് 12:29 US കാലിഫോർണിയയിലുള്ള വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ മറ്റ് 44 ഉപഗ്രഹങ്ങൾക്കൊപ്പമാണ് ഈ ദൃഷ്ടി ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്റ്റാർട്ടപ്പായ ബംഗളൂരുവിലെ ഗാലക്സ് ഐ വികസിപ്പിച്ചതാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തടക്കം വളരെ നിർണായകമായേക്കാവുന്ന ദൃഷ്ടി. അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: 10 മണി വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 77 സീറ്റിലും എൽ ഡി എഫ് 32 സീറ്റിലും എൻ ഡി എ 3 ഇടത്തും മുന്നേറുന്നു. 112 ഇടത്തെ ഫലസൂചനകളാണ് ലഭ്യമായത്. ആറന്മുളയിൽ യു ഡി എഫിലെ അബിൻ വർക്കി 3905 വോട്ടുകൾക്ക് മുന്നിൽ. ഒറ്റപ്പാലത്ത് എൽ ഡി എഫിലെ കെ പ്രേംകുമാറും ലീഡ് ചെയ്യുന്നു. കൊയിലാണ്ടിയിൽ യു ഡി എഫിലെ കെ പ്രവീൺകുമാർ 4745 വോട്ടുകൾക്ക് മുന്നിൽ. അഴീക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് കെ വി സുമേഷ് 1436 വോട്ടുകൾക്ക് മുന്നിലാണ്. ചവറയിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ 1815 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കുറ്റ്യാടിയിൽ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ളയാണ് മുന്നിൽ. കുണ്ടറയിൽ യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ് ലീഡ് ചെയ്യുന്നു. തിരുവമ്പാടിയിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ലിൻഡോ ജോസഫാണ് മുന്നിട്ട് നിൽക്കുന്നത്. ബേപ്പൂരിൽ എൽ ഡി എഫിലെ പി എ മുഹമ്മദ് റിയാസ് 1698 വോട്ടുകൾക്ക് മുന്നിലാണ്. കോഴിക്കോട് സൗത്ത് യു ഡി എഫിലെ ഫൈസൽ ബാബുവാണ് മുന്നിൽ. ആലപ്പുഴയിലെ ആദ്യ റൌണ്ട് വോട്ടെണ്ണിയപ്പോൾ യു ഡി എഫിലെ എ ഡി തോമസ് മുന്നിലുണ്ട്. തമിഴ്നാട് തമിഴക വെട്രി കഴകവും ഡി എം കെ സഖ്യവും ഒപ്പത്തിനൊപ്പം. ടി വി കെ 67 ഇടത്തും അണ്ണാ ഡി എം കെ സഖ്യം 66 ഇടത്തും ഡി എം കെ 62 ഇടത്തും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ ചരിത്രം തിരുത്തി ബി ജെ പി. 283 സീറ്റുകളിലെ ഫലസൂചനകളനുസരിച്ച് ബി ജെ പി 158 ഇടത്ത് മുന്നിലാണ്. ടി എം സി 119 സീറ്റിലും കോൺഗ്രസ് 4 സീറ്റിലും മുന്നേറുന്നു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ എൻ ഡി എ

0: മൂന്ന് സീറ്റിലും ടി വി കെ നാല് സീറ്റിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് രണ്ട് സീറ്റുകളിലാണ് മുന്നേറുന്നത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വാട്സപ്പിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. സമയം 10 മണി കഴിഞ്ഞ 9:07 ആവുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വാട്സപ്പ് ആണ് ഇനിയുള്ള 1 മണിക്കൂർ നേരത്തേക്ക് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം സവാരി ടൈമൊക്കെ കേട്ടുകൊണ്ടതാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ലിസ്ണേഴ്സിന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്, വാട്സപ്പിന്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിഷസ് അറിയിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാവുന്നതാണ് റെയിൻബോയിലേക്ക്. അത് വാട്സപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം റെയിൻബോയിലൂടെ കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചേർക്കാൻ മറക്കരുത്. അതുപോലെ 90കൾക്ക് ശേഷമുള്ള പാട്ടുകൾ ചോദിക്കാൻ കൂടി വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം, 8547341075, 8547341075. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജുകൾ അയക്കേണ്ടത്. നമ്മൾ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു ഇന്നത്തെ വാട്സപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് ഓൾറെഡി കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ തുടക്കത്തിലേ വന്നിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ നമുക്കങ്ങ് വായിച്ചങ്ങ് നേരെ അങ്ങ് തുടങ്ങിയേക്കാം നമ്മുടെ പ്രോഗ്രാം, അല്ലേ? അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഈ ഒരു മെസ്സേജുകളുടെയും ഇനി വരാൻ പോകുന്ന പാട്ടുകളുടെയൊക്കെ സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള മെസ്സേജുകൾ ബാക്കിയുള്ളവർക്ക് അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ നമുക്ക് തുടക്കത്തിൽ വന്നിട്ടുള്ള മെസ്സേജുകളിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വാട്സപ്പിലെ ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് ഞാൻ 10 മണിക്ക് ശേഷമുള്ള, അതിന് മുന്നേ നമുക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആ ഒരു സവാരി ടൈമിൻ്റെ ഒക്കെ സമയത്ത് അയച്ച മെസ്സേജുകളായിരിക്കും. ഏതായാലും 10 മണിക്ക് ശേഷം വന്നിട്ടുള്ള മെസ്സേജുകളാണ് ഇപ്പോൾ നോക്കുന്നത്. അതിൽ ആരാണ് അയച്ചിരിക്കുന്നത്? ദിവ്യ മോബിഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. മൈസൂർ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉന്നീ നിനൈത്ത് എന്ന് പറയുന്ന ഒരു മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് സവാരി ടൈമിലേക്ക് അയച്ച മെസ്സേജ് ആണ് എന്ന് തോന്നുന്നു. ഏതായാലും ഓക്കെ, ഞാൻ ആ ഒരു മെസ്സേജ് ഇവിടെ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഗുഡ് മോർണിംഗ്, ശ്രീമൂല നഗരത്ത് നിന്ന് ഷാരിക രവിയാണ്. ഹസ്ബൻഡ് രവിയേട്ടന് വേണ്ടി കേളടി കൺമണി എന്ന് പറയുന്ന മൂവിയിലെ നീ പാതി ഞാൻ പാതി എന്ന സോങ് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ നമുക്ക് ആ ഒരു ഹിന്ദി മെസ്സേജ്, നമ്മുടെ സ്ഥിരം ലിസ്ണർ ആയിട്ടുള്ള ഒരു ആള് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദിൽഹേ ബേതാബ് എന്ന് പറയുന്ന ഒരു ഫിലിമിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ആള് മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ മിക്ക ദിവസങ്ങളിലും ഈ ഒരു മെസ്സേജ് കാണാറുണ്ട്. ആരാണ്? ഹീരാമണി വർമ്മ, അതുപോലെ പാരസ് മണി വർമ്മ, പുഷ്പേന്ദ്ര മണി വർമ്മ, നോഖേലാൽ വർമ്മ, ഈ 4 പേര് ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദിൽഹേ ബേതാബ് എന്ന് പറയുന്ന ഒരു മൂവിയിലെ പാട്ടാണ് എന്തായാലും ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സപ്പ്, ഹാപ്പി മൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു തിങ്കളാഴ്ച ആശംസിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച തുടങ്ങി ഒരു തുടക്കം, ആഴ്ച തുടങ്ങുന്ന ഞായറാഴ്ച ആണെങ്കിൽ പോലും എല്ലാവർക്കും ഒഫീഷ്യലായിട്ട് ഒരാഴ്ച തുടങ്ങുന്ന തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി മൺഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സോണിക്ക എൻ പറവൂർ, നോർത്ത് പറവൂർ നിന്നിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. നമ്മുടെ സ്ഥിരം ലിസ്ണറാണ്. പ്ലീസ് പ്ലേ ദ സോങ് പുടിച്ചിരുക്ക് മൂവി സാമി ഓർ രഹസ്യ കനവുകൾ മൂവി ഭീമ, അല്ലെങ്കിൽ പാക്കാതെ പാക്കാതെ സോങ് മൂവി 6. ഇതിലേതെങ്കിലുമൊക്കെ ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടുഡേ ആക്ട്രസ് ത്രിഷാസ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ത്രിഷ അഭിനയിച്ച സിനിമകളിലെ പാട്ടാണ് സോണിക്ക സെലക്ട് ചെയ്ത് അയച്ചിട്ടുള്ളത്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ ശ്രീ പാർവതി കലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഐ ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്? ഗജനി മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗുസാരിഷ് എന്ന് പറയുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹിന്ദി മൂവിയാണ്. ഓക്കെ, ഹിന്ദിയിലെ ഇദ്ദേഹം തോന്നുന്നു. അതുപോലെ വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. നമസ്തേ, ഓ ജാനേ ജാന എന്ന് പറയുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്യാർ കിയാ

തോ പ്യാർ കിയാ തോ ഡർനാ കിയാ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വൈഷ്ണവിയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ച് കൊടുക്കണമെന്നാണ് വൈഷ്ണവി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് പാത്സപ്പ്. ഇന്നലെ 14th day ആയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അതിഥിയായ ബേബി സോഹാൻ. ഓക്കെ ഓക്കെ, കുഞ്ഞുമാവയാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു 14th day എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നു വിചാരിച്ചു. 14th വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചല്ല. കുഞ്ഞുമാവയാണ്, അപ്പോൾ പുതിയ അതിഥിയാണ്. ആളുടെ പേര് പറഞ്ഞിരിക്കുന്നത് ബേബി സോഹാൻ എന്നാണ്. അപ്പോൾ ഇന്നലെ 14th day ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഉമ്മി എൻ്റെ നാത്തൂനാണെന്ന് ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നഹ്മദ് സുൽഫിക്കർ, അതുപോലെ മൂത്ത മകൻ സെയ്ബുവിന് വേണ്ടിയിട്ടും വാട്സപ്പിലൂടെ നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തൻസിലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു പാട്ട്, ഇന്ന് പ്ലേ ചെയ്യുന്ന പാട്ടുകളെല്ലാം നമുക്ക് ആ ഒരു കുട്ടി ബേബി സോഹാന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് മെസ്സേജുകളോട് നമുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ അവർ തുടക്കത്തിൽ വന്ന മെസ്സേജുകളെല്ലാം അങ്ങ് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത് 11 മണി വരെയാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 14:14 ആയിരിക്കുകയാണ്. അപ്പോൾ 11 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജസ് അയക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ ആശംസകൾ അറിയിക്കാവുന്നതാണ്, ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ നോക്കി നോക്കി നോക്കി. അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. പിടിച്ചിരുക്ക് എന്ന് പറയുന്ന ഹരിഹരൻ അതുപോലെ മഹദീ, ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് വരുന്നത്. ആ ഒരു പാട്ടിൻ്റെ മൂവി എന്ന് പറയുന്നത് സാമി, സാമി എന്ന് പറയുന്ന മൂവിയിലാണ്. ത്രിഷയുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമുക്ക് ആ ഒരു പാട്ട് തന്നെ ഫസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാട്ടാണ് ഫസ്റ്റ് വരാനായിട്ട് പോകുന്നത്. സോണിക്കായിരുന്നു ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടാണ് ഫസ്റ്റ് വരാനായിട്ട് പോകുന്നത്. അതിനുശേഷം ബാക്കിയുള്ളവർ ചോദിച്ച പാട്ടുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ മെസ്സേജ് അയക്കാനുള്ളവർ ഈ ഒരു സമയത്ത് വേഗം വേഗം മെസ്സേജുകൾ അയക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഈ ഒരു വാട്സപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് കൂടിയുള്ളത് ഞാൻ അശ്വിനിയാണ്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ വാട്സപ്പ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പാട്സപ്പ് ആണ്. അപ്പോൾ ഒരു മൂന്ന് പാട്ടുകളുടെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും പാട്സപ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും പാട്സപ്പിലെ മെസ്സേജുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ കുറച്ച് മെസ്സേജാണ് നമുക്ക് വന്നിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇഷ്ടം പോലെ മെസ്സേജുകൾ നമുക്ക് വായിച്ച് തീർക്കാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷെ ഇന്ന് എന്തോ വളരെ കുറച്ച് മെസ്സേജുകളാണ് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി മെസ്സേജ് അയക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൂടി നമുക്ക് സമയം ബാക്കിയുണ്ട്. 10 കഴിഞ്ഞ് 31:40 ആണ് സമയമായിരിക്കുന്നത്. 11 വരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയമുണ്ട്. ആരെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ 8547341075 ഈ ഒരു നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഏതായാലും ബാക്കി വന്നിട്ടുള്ള മെസ്സേജുകളിലേക്കാണ് പോകുന്നത്. സിനി ശിവദാസ് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. കിലുക്കം മൂവിയിലെ കിലുക്കിൽ പമ്പരം എന്ന് പറയുന്ന പാട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ സോണിക മോഹൻ പാട്ട് പ്ലേ ചെയ്ത് കൊടുത്തതിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്ന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഹായ് റെയിൻബോ എഫ് എം, ഗുഡ് മോർണിംഗ്, ഞാൻ എറണാകുളത്ത് നിന്നും സിനിയാണ്. എനിക്ക് വാഴ 2 പാട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പേര് ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്കിവിടെ അവൈലബിൾ അല്ല, അതൊരു ആൽബം സോങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാഴ 2 വേറൊരു പാട്ടുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു പാട്ട് പ്ലേ ചെയ്തു തരാം. അതുപോലെ തന്നെ ദുരന്തർ എന്ന് പറയുന്ന ഫിലിമിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ശരാരത്ത് എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സോങ് കേൾപ്പിക്കാവോ എന്ന് പറഞ്ഞിട്ട് അങ്കമാലിയിൽ നിന്ന് ബീന ബിജു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ വീണ്ടും ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് രമാ പ്രസാദാണ്. എനിക്ക് ഗില്ലി സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് ഞങ്ങളുടെ ഇക്കാക്ക ജസീറിൻ്റെയും സഹീനയുടെയും മകൻ ജാസിമിന്റെ ബർത്ത്ഡേ ആണ്. മോൻ ആശംസകൾ പറഞ്ഞുകൊണ്ട് മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന കാണാക്കൺമണി മൂവിയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഗാനം വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൗസിയ മൻസൂർ ആണ് കടുങ്ങല്ലൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജാസിമിന് റെയിൻബോയുടെ വക എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് പാട്സപ്പ്, ശ്രീനന്ദയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. എനിക്ക് സമരൻ ബദ്ലഹേം എന്ന് പറയുന്ന മൂവിയിലെ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ട് തരുമെന്നാണ് ശ്രീനന്ദ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ആരാണ് താങ്ക് യു അയച്ചിരിക്കുന്നത്, ശ്രീമൂല നഗരത്തിൽ നിന്ന് ശാരിക, നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്ത ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ആള് ഒരു താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് ഏതാണ്, ജാസിമിൻ്റെ ബർത്ത്ഡേ സോങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് മുത്തേ മുത്തേ എന്ന് പറയുന്ന പാട്ട്. കണക്കൺമണി മൂവിയിലാണ് ശ്യാം ധർമ്മൻ അതുപോലെ സുജാത മോഹൻ രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ളൊരു നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് മെസ്സേജുകൾ വരുന്നത് വളരെ കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞതിന് ശേഷം 1-2 മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഏതായാലും അപ്പോൾ മെസ്സേജുകൾ അയക്കാനുള്ളവർക്ക് ഈ ഒരു സമയത്ത് അയക്കാവുന്നതാണ്. ഇനിയും നമുക്ക് 10:25 ടൈം ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മെസ്സേജുകൾ അയക്കാവുന്നതാണ് എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോകാം.

0: 107.5 FM Rainbow.
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 35 സെക്കൻഡും ആവുമ്പോൾ വാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാഴ

വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 35 സെക്കൻഡും ആവുമ്പോൾ വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാഴ 2 എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു വാട്സപ്പിൽ നമ്മൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ബാക്കി കുറച്ച് മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഹലോ ആർ ജെ ഓഫ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ ചാനൽ, വെരി വെരി നൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് കിത്ന ഹസീൻ ചെഹ്ര എന്ന് പറയുന്ന പാട്ടാണ്, ദിൽവാലെ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് സോങ് ഇസ് ഡെഡിക്കേറ്റഡ് ടു സ്പെഷ്യലി ഓൾ ആർ ജെസ് ഓഫ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദെൻ മൈ ഫ്രണ്ട്സ് ആർ സുമിത് ദാസ് ആൻഡ് സുമൻ ദാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹിതേന്ദ്ര ദാസ്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ അയച്ച ഒരു ഹിന്ദി മെസ്സേജ് അവർ തന്നെയാണ് വീണ്ടും അയച്ചിരിക്കുന്നത് തോന്നുന്നു. ഏതായാലും ഇത് വേറൊരു മെസ്സേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹിതേന്ദ്ര ദാസ്, ഷെഫാലി ദാസ്, മനാഷ് ദാസ്, മധബ് ദാസ്, ഓക്കെ, അവരെല്ലാവരും ചേർന്ന് അസമീന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇടയക്കുന്നത്തുനിന്ന് സൽമാൻ ജമാലുദ്ദീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമയിലെ മറന്നിട്ടും എന്തിനോ ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു മീ ആൻഡ് മൈ ഫാമിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് വാട്സപ്പ്, എന്റെ പേര് ജയ, കോട്ടയം നീണ്ടൂരിൽ നിന്നാണ്. എനിക്ക് പൊന്നറിയാൻ പാടം കതിരാടും കാലം എന്ന് പറയുന്ന ഒരു പാട്ട് തരുമെന്നാണ്, പൊന്നാരിയൻ പാടം കതിരാടും കാലം, ഓക്കെ, ഒരു പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് പേരുണ്ട്, തങ്കമ്മ, കനകമ്മ, ഗീത, പൊന്നു, എച്ച് എസ് വിനോദ്, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു പാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ കടമ്പഴി പുറത്തു നിന്ന് വനജ അയച്ചിരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ പിറന്നാളാണ്, അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് റെയിൻബോയുടെ വക പിറന്നാൾ ആശംസകളുണ്ട്. അതുപോലെ ഹായ് അശ്വിനി, ഗുഡ് മോർണിംഗ്, എല്ലാവരും ഇന്ന് റിസൾട്ട്സ് അറിയാനുള്ളതൊക്കെ തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാത്തതെന്നാണ് പറയുന്നത്. ദിവ്യ ഇല്ലത്തുപടിയിൽ നിന്ന് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, സിൽസില എന്ന് പറയുന്നൊരു പാട്ട് തരുമോയെന്ന് ചോദിച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. അതുപോലെ ഹലോ വാട്സപ്പ്, സിറാജ് ഫ്രം ഫോർട്ട് കൊച്ചി, എനിക്ക് എത്രയോ ജന്മമായി എന്ന് പറയുന്ന ഒരു പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ 16th വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ എൻ്റെ വൈഫായിട്ടുള്ള തൻസിലയ്ക്ക് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സിറാജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി ആശംസകൾ റെയിൻബോയുടെ വക. നെക്സ്റ്റ് ഏതായാലും ആ ഒരു പാട്ട് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്, ഹായ് വാട്സപ്പ്, ഞാൻ ബിന്ദു ഫ്രം വൈക്കം, പ്ലീസ് പ്ലേ ദ സോങ് ഹംതും ഫ്രം ദ മൂവി ഹംതും. ഓക്കെ, ഹംതും എന്ന് പറയുന്ന മൂവിയിലെ ഹംതും എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വിനീത ഷിബു പൂച്ചാക്കൽ നിന്ന് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് മെസ്സേജുകളൂടി നമ്മൾ ഏതായാലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സമറിൻ ബദലഹം എന്ന് പറയുന്ന മൂവിയിലെ ശ്രീനിവാസ് അതുപോലെ സുജാത രണ്ടുപേരും ചേർന്ന് പാടിയ മനോഹരമായ ഒരു പാട്ടാണ് എത്രയോ ജന്മമായി എന്ന് പറയുന്നൊരു പാട്ട്. ആ ഒരു പാട്ടാണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പ്.

സമയം 10 മണി കഴിഞ്ഞ് 57:12 ആകുമ്പോൾ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ പാട്സപ്പ് ആയിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പാട്സപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. നമുക്ക് പതിവിലും വളരെ കുറച്ച് മെസ്സേജുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും മെസ്സേജൊക്കെ വായിച്ച് തീർത്തിട്ടുണ്ട്. നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പാട്ടുകളും പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് പ്ലേ ചെയ്ത പാട്ടുകളെല്ലാം എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഒരു വാട്സപ്പ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിന് ശേഷം ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് റെയിൻബോ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക. മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 25 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF തരംഗം. 100 ഇടത്ത് UDF മുന്നേറുമ്പോൾ 39 ഇടത്ത് LDFും 1 സീറ്റിൽ NDAയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം 4 ഇടത്ത് LDFും 1 ഇടത്ത് BJPയും 9 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFിന്റെ CP ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന? മറ്റു 2 മുന്നണികളുടെയും ലീഡ് നില എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇതിൽ ഈ 3 മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ NDAക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു 4ാം റൗണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ NDA 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ നേരത്തെ മന്ത്രി കൂടിയായ ജി ശിവൻകുട്ടിയായിരുന്നു മുന്നിൽ. അതേസമയം EVM എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് NDAയിലേക്ക് അത് മാറുകയായിരുന്നു. NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ LDF ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വർക്കല, ചെറയൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ LDF മുന്നേറുകയാണ്.
0: കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് MA റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹിലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ T രനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻമന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും, വൈക്കം മണ്ഡലത്തിൽ LDFിന്റെ P പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDFിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ UDFിന്റെ റോണി KVV മുന്നിലാണ്. പൂഞ്ഞാറിൽ LDFിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുന്നത്.

0: നടക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ, എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്?
1: സുവർണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് യു ഡി എഫിന്റെ ടി സിദ്ദിഖ് 31,321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ 6,388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി യു ഡി എഫ് സ്ഥാനത്ത് ഉഷാ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന ഒ ആർ കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും പിന്നെ വീണ്ടും പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വയനാട് ഉറ്റുനോക്കിയ മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്.
0: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട് മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 എൽ ഡി എഫ് ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ 7,000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷിനെ പിന്നിലാക്കി യു ഡി എഫിന്റെ വി ടി ബൽറാം മുന്നിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് 16-ൽ 15 യു ഡി എഫ് മുന്നേറുന്നു. ഏറനാട്, കോട്ടക്കൽ, മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ കെ എം ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ എൽ ഡി എഫിന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യു ഡി എഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്, എന്താണ് നിലവിലെ സ്ഥിതി?
2: സുവർണ, സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന യു ഡി എഫ് തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും യു ഡി എഫിന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 റൌണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കി 3,251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിന്റെ 4 സിറ്റിംഗ് എം എൽ എ മാർ മത്സരിച്ച ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ 3 റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ 4 റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സി വി ശാന്തകുമാറും. കോന്നിയിൽ 3 റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യും.
0: നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. എ ഐ എ ഡി എം കെ 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 27 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും ബി ജെ പി 2 മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് യു ഡി എഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലെയും ലീഡ് നില അറിവായപ്പോൾ യു ഡി എഫിന്റെ വൻ മുന്നേറ്റം. 98 യു ഡി എഫും 41 എൽ ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ തന്നെ. യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് 2812 വോട്ടിന്റെ ലീഡുണ്ട്. പേരാവൂരിൽ എൽ ഡി എഫിലെ കെ കെ ശൈലജ മുന്നിൽ, 453 വോട്ടിന്റെ ലീഡ്.

0: സിസി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പേരാവൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. കൊല്ലം ചടയമംഗലം മണ്ഡലത്തിൽ മൂന്ന് റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിന്റെ എം എം നസീർ 2210 വോട്ടിന് മുന്നിൽ. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് പിന്നിൽ. പാലക്കാട് നെന്മാറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എ തങ്കപ്പൻ 554 വോട്ടിന് മുന്നിൽ. കെ പ്രേമനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. പശ്ചിമബംഗാളിൽ ബി ജെ പി മുന്നേറ്റം. 290 സീറ്റുകളിൽ ലീഡ് നില അറിവായപ്പോൾ ബി ജെ പി 180 ടി എം സി 107, കോൺഗ്രസ് 1 മുന്നേറുന്നു. തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്ടരി കഴകം വ്യക്തമായ ലീഡിലേക്ക്. 107 ലീഡ് നേടിയ ടി വി കെയ്ക്ക് പിന്നിൽ 75 സീറ്റുമായി അണ്ണാ ഡി എം കെ സഖ്യം മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യത്തിന്റെ ലീഡ് 49 സീറ്റുകളിലേക്ക് കുറഞ്ഞു. അസമിൽ 126 123 സീറ്റിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 96 സീറ്റുകളിൽ ബി ജെ പി സഖ്യം മുന്നിൽ. ജലൂക്ബാരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ 17 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ എ ഐ എൻ ആർ സി 8 സീറ്റുകളിൽ 3-1. തട്ടഞ്ചാവടി നിയോജക മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലീഡ് ചെയ്യുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: News, views, entertainment. This is Rainbow FM 107.5. Musically yours.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി FM റെയിൻബോ 107.5.

സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോ, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Non-stop music, non-stop entertainment.

ഹലോ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അപ്പോൾ നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സിനൊക്കെ ശേഷം നമ്മൾ 12 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്കും 17 സെക്കൻഡിലേക്കും ഒക്കെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് ലിസ്ണേഴ്സിൻ്റെ സമയമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ റെയിൻബോവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. യെസ്, എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ യുവർ ചോയ്സിലേക്ക്. അപ്പോൾ കൂടിയുള്ളത് ഞാൻ അശ്വിനിയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുമുള്ള റെയിൻബോയുടെ പ്രോഗ്രാമാണ് യുവർ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എനിക്ക് അയച്ചു തരാവുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ അയക്കേണ്ടത്? നമ്മുടെ റെയിൻബോയുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക് ഐഡികൾ ഉപയോഗിച്ചിട്ടാണ് അയക്കേണ്ടത്. ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ട്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മൾ യുവർ ചോയ്സിൻ്റെ പോസ്റ്റ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും. അപ്പോൾ അതിന് താഴെ കമൻറ്റ് സെക്ഷനിൽ, ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ കൃത്യമായിട്ട് ചേർത്തിട്ട് അയക്കാവുന്നതാണ് ഈ ഒരു റെയിൻബോയിലേക്ക്. നമ്മുടെ സ്ഥിരമായിട്ടുള്ള ലിസ്ണേഴ്സ് കുറച്ചുപേരത് ഇപ്പം തന്നെ ഓൾറെഡി നമുക്ക് പാട്ടുകൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഇത് പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയാം. ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് FM റെയിൻബോ കൊച്ചി 107.5 ആണ്. അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അപ്പോൾ നമ്മുടെ 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പേജസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ പോസ്റ്റ് ഓൾറെഡി ഉണ്ട്, അതിന് താഴെതായി ഇപ്പം തന്നെ ഇഷ്ടംപോലെ കമൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യുവർ ചോയ്സ് എന്ന് പറയുന്ന പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 90കൾക്ക് ശേഷമുള്ള പാട്ടുകളൊക്കെ മാക്സിമം ചോദിക്കാനായിട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. ഏതായാലും നമുക്ക് വന്നിട്ടുള്ള കമൻസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് റെയിൻബോയിൽ

പ്രോഗ്രാമിലേക്ക്, ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. പ്രേമസൂത്രം എന്ന് പറയുന്ന മൂവിയിൽ റംഷി അഹമ്മദ് പാടിയ ഒരു പാട്ടാണ് ഫസ്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു പാട്ടിന് ശേഷം നിങ്ങളുടെ കമൻസിലേക്കൊക്കെ പോകുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും യുവർ ചോയ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യു ആർ ചോയ്സിൻ്റെ സമയമാണ്. അപ്പോൾ യുവർ ചോയ്സിൽ നമ്മളൊരു പാട്ട് കേട്ടിട്ട് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ബാക്കി ലിസ്ണേഴ്സ് അയച്ച കമൻസുകളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇഷ്ടംപോലെ കമൻസ് നമുക്ക് ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് നിലവിൽ കമൻറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും അയച്ചു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയതല്ലേ ഉള്ളൂ, 2 മണിവരെ സമയമുണ്ടല്ലോ. ഇഷ്ടംപോലെ കമൻസ് അയക്കാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ഏതായാലും ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമൻറ്റുകളെല്ലാം നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഓർഡറിൽ അങ്ങ് പോയേക്കാം. ആദ്യത്തെ കമൻറ്റ് അയച്ചിരിക്കുന്നത് ബിജു ആണ്, വൈറ്റിലയിൽ നിന്നിട്ടാണ്. ഹലോ യുവർ ചോയ്സ്, ഞാൻ ബിജു വൈറ്റില. എനിക്ക് അമൃതം എന്ന ചിത്രത്തിലെ മുത്തേ നിന്നെ കണ്ടിട്ടിന്നൻ എന്ന് പറയുന്ന ഗാനം വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ആ ഒരു പാട്ടായിരിക്കും ഇനി ഫസ്റ്റ് വരാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് കമൻറ്റായിരുന്നു ബിജു ചേട്ടൻ്റേത്. ഓക്കെ, അതുപോലെ അടുത്തൊരു കമൻറ്റ് ഷാജു മടത്തുംപടിയിൽ നിന്നാണ്. ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്ക് മാർക്ക് ആൻ്റണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കയറിട്ട പയ്യനെ കിളിക്കാൻ വെട്ടി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ റെയിൻബോ, തുമ്പയും തുളസിയും കുടമുല്ല പൂവും മൂവി മേഘം സോങ് കേൾപ്പിക്കാവോ എന്ന് ചോദിച്ചിട്ട് ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്നിട്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആർ കെ നായർ, എവിടുന്നാണ് ആർ കെ നായർ, സ്ഥലം പേരില്ല, പേര് ഞാൻ ഇതിൽ നോക്കി വായിച്ചതാണ്. ഏതായാലും ഹായ് ഡിയർ അച്ചൂസ്, പ്ലീസ് പ്ലേ ദ ബ്യൂട്ടിഫുൾ സോങ് അറിയാതെ അറിയാതെ അനുരാഗ വീണയിൽ. ദാസേട്ടൻ പാടിയ ഈ ഒരു മനോഹരമായ ഗാനം വെക്കാമോ, ചിത്രം ഇതാ ഒരു ധിക്കാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാട്ട് ആർ ജെ അച്ചൂസിനും അതുപോലെ റെയിൻബോ ലിസ്ണേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വിനീത ഷിബു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ, പ്ലീസ് പ്ലേ ദ സോങ് വിണ്ണിലെ പൊയ്കയിൽ, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വചനം മൂവിയിലെ നീർമിഴിപ്പീലിൽ എന്ന പാട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനീത ഷിബുവാണ് പൂച്ചാക്കൽ നിന്നിട്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോഷ്നി പ്രദീപ് കളവത്ത് മെസ് കമൻറ്റ് അയച്ചിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ, യുവർ ചോയ്സ് പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് റോഷ്നി അറിയിച്ചിരിക്കുന്നത്. മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ പള്ളിത്തേറുണ്ടോ എന്ന ഗാനം കേൾപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് സബീന സെബി എന്നാണ് ഇതിൽ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൾ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോണിക്ക മോഹൻ, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ റെയിൻബോ, യുവർ ചോയ്സ്, ഹാപ്പി മൺഡേ, പ്ലീസ് പ്ലേ സിറകുകൾ സോങ് ഫ്രം ദ മൂവി സർവം ഓർ പാക്കാത സോങ് മൂവി 6 ഓർ രഹസ്യ കനവുകൾ സോങ് മൂവി ഭീമ, ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും. അതുപോലെ തന്നെ ഗില്ലി ചിത്രത്തിലെ അപ്പിടി പോടെന്ന് പറയുന്ന ഒരു ഗാനം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്? ഷൈജനാണ് പെരുമ്പാവൂരിൽ നിന്നും. പിന്നെ ഹായ് യുവർ ചോയ്സ്, എനിക്ക് അമ്പിളി മൂവിയിലെ ആരാധിക എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനാണ് ഈ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഫേസ്ബുക്കിൽ കുറച്ച് കുറച്ച് കമൻസുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഐ ഡി ഞാൻ ഏതായാലും ഒരു പ്രാവശ്യം കൂടി പറയാം. ഇൻസ്റ്റാ ഐ ഡി എന്ന് പറയുന്നത് എഫ് എം റെയിൻബോ കൊച്ചി 107.5 ആണ്. അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡീസിലേക്കാണ് നിങ്ങൾ പോസ്റ്റിന് താഴെ കമൻസ് ആയിട്ട് അയക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറയാണ്. 90കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ് അയക്കേണ്ടത്. അതുപോലെ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും സ്ഥലവും ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. ഇപ്പോഴും 1-2 മെസ്സേജുകൾ കമൻറ്റുകൾ പേരും സ്ഥലവും വയ്ക്കാതെ അയച്ചിട്ടുണ്ട്. ഞാൻ ആ യൂസർ നെയിം വെച്ചിട്ടാണ് പേര് വായിക്കുന്നത്. അപ്പോൾ യൂസർ നെയിം എപ്പോഴും കറക്റ്റ് ആവണം നിർബന്ധമില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് അയക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. അമൃതം എന്ന് പറയുന്ന മൂവിയിൽ മധു ബാലകൃഷ്ണൻ അതുപോലെ സുജാത മോഹൻ രണ്ടുപേരും ചേർന്ന് പാടിയ മുത്തേ നിന്നെ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഫസ്റ്റ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബിജു വൈറ്റിലേ നിന്ന് അയച്ച അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ളവർ കമൻസിൻ്റെ അയക്കാനുള്ളവർ കമൻറ്റ് സെക്ഷനിൽ വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ അയച്ചോളൂ. ഞാനതൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: musically yours. You are listening to Rainbow FM Kochi 107.5.
1: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. അപ്പോൾ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും യുവർ ചോയ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ലാസ്റ്റ് കേട്ട പാട്ടെന്ന് പറയുന്നത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു. എം ജി ശ്രീകുമാറും അതുപോലെ ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു, സോറി, സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിൽ വന്നിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ലൊക്കേഷനായിട്ട് വരുന്ന മഞ്ജു വാര്യരും ജയറാമൊക്കെ അഭിനയിച്ച ഒരു പാട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ കുറേ മൈസൂർ പാലസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വിഷ്വലായിട്ട് വരുന്നുണ്ട്. ഏതായാലും ഞാൻ ആ ഒരു പാട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നല്ല രസമുള്ളൊരു പാട്ടാണ്, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു പാട്ട് പിന്നെയും പിന്നെയും എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ ആ ഒരു BGM ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ മിക്സായി പോകുന്നുണ്ട് ഈ ഒരു പാട്ടിൻ്റെ ഇടയിൽ. അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. വേറൊരു പാട്ടിൻ്റെ BGM ഈ ഒരു പാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ മിക്സായി

അങ്ങനെ വരുന്ന പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു പാട്ടും വേറൊരു രണ്ട് പാട്ടുകൾ ഒരു സിനിമയിൽ തന്നെ സെയിം മൂവിയിലെ ഒന്ന് രണ്ട് പാട്ടുകളിൽ ഇങ്ങനെ ഇടയിലിടയിൽ BGM മിക്സ് ആയിട്ട് വരുന്ന ഒത്തിരി ഒത്തിരി സിനിമകൾ എനിക്ക് തോന്നുന്നു. വെട്ടം സിനിമയിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അങ്ങനെ പാട്ടുകളിലൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കേൾക്കുന്ന നല്ല രസമുള്ളൊരു ഇതാണ്. അപ്പോൾ അതൊക്കെ കേട്ട് കേട്ട് ഞാൻ ദാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കമൻറ്റ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ കമൻറ്റുകളൊന്നും വന്നിട്ടില്ല നിലവിൽ. ഓക്കെ, ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത്. ആ ഒരു കമൻറ്റ് വായിച്ച് നമുക്ക് തുടങ്ങാം. ഹായ്, ഇഫ് പോസിബിൾ പ്ലീസ് പ്ലേ ദിസ് ഹിന്ദി സോങ് പെഹല പെഹല പ്യാര ഹേ ഹം ആപ്കേ ഹേ കോൻ എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിബുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഏതായാലും, സോറി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും. അപ്പോൾ ഈ ഒരു കമൻറ്റാണ് ആകെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് എന്താണ് പതിവില്ലാതെ ആളുകൾക്ക് ഭയങ്കര തിരക്കാണോ? എല്ലാവരും കമൻറ്റ് അയക്കുന്നത് നോക്കി നോക്കി ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കമൻറ്റുകൾ വളരെ കുറച്ചാണ് വരുന്നത്. ഏതായാലും ഫേസ്ബുക്കിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ കുറേ കുറേയൊക്കെ നമ്മൾ കമൻറ്റ്സ് വായിച്ചു. വീണ്ടും നമ്മൾ ഫേസ്ബുക്കിൽ പുതുതായിട്ട് വന്ന കമൻസിലേക്ക് പോകുമ്പോൾ ആതിര നമുക്കൊരു താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആതിര ആവശ്യപ്പെട്ട പാട്ട് നമ്മൾ മേഘ മൂവിയിലെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആതിരയുടെ വക ഒരു നന്ദി അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിനീത ഷിബു, താങ്ക് യു സോ മച്ച് പാട്ട് പ്ലേ ചെയ്തതിന് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതുപോലെ റാണി വർഗീസ് കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഹായ് റെയിൻബോ യുവർ ചോയ്സ്. എനിക്ക് പ്രണയം എന്ന സിനിമയിലെ പാട്ടിൽ ഈ പാട്ടിൽ എന്ന് പറയുന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ ആ ഒരു പാട്ട്. ശ്രേയ ഘോഷാലിൻ്റെ ആ ഒരു സൗണ്ടും നല്ല രസമാണ് കേൾക്കാൻ. നല്ല മെലോഡിയസ് ആയിട്ട് പോകുന്നൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹായ് യുവർ ചോയ്സ്, ഞാൻ സിനി ശിവദാസ് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ നിന്നാണ്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ട് മകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. മകളുടെ പേര് ശീതൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പാട്ട് വാട്സപ്പിൻ്റെ സമയത്ത് ഓൾറെഡി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കണം ചോദിച്ചത്. അപ്പോൾ ഏതായാലും ആ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അറിയിക്കുകയാണ്. ഇനി ഏതെങ്കിലും വേറൊരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് വീണ്ടും ഇനി പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഒന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ യുവർ ചോയ്സ്, എൻ്റെ മകന് വേണ്ടി ഒരു തമിഴ് സോങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെടി എന്ന് പറയുന്ന മൂവിയിലെ ഇപ്പടി മഴയടിച്ചാൽ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉദയം പേരൂരിൽ നിന്ന് സരസ്വതി രാജനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫൗസിയ മൻസൂർ തോട്ടുങ്ങൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനൊരു ഹാർട്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭരത് ഹരിചന്ദ്രനും കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. പിന്നെ കലാദേവി, നമുക്കൊരു കലാദേവി കേസ് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ഹാർട്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതുവരെ അയച്ച ഒരു പാട്ട് പോലും എനിക്ക് വെച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ഇതെങ്കിലും ഈ ഒരു പാട്ടെങ്കിലും വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് അയച്ചിട്ടുണ്ട്. ആരാണ് ആ ഒരു കമൻറ്റ് അയച്ചിരിക്കുന്നത്? എന്താണ് പേര്? അമ്പിളി കൃഷ്ണയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് നോട്ട്ബുക്ക് സിനിമയിലെ പാട്ടാണ്. നോട്ട്ബുക്കിലെ ഇനിയും മൗനമോ എന്ന് പറയുന്നൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് ഇന്നെങ്കിലും വെച്ച് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി പോലെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു പാട്ട് തന്നെ നെക്സ്റ്റ് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വരാൻ പോകുന്നത് ആ ഒരു പാട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ടുകളുടെ സമയത്ത് വീണ്ടും പറയുകയാണ്, ആരെങ്കിലുമൊക്കെ കമൻറ്റ്സ് അയക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ അയക്കാവുന്നതാണ്. സമയം 12 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിലെ ടൈം എന്ന് പറയുന്നത് 2 മണി വരെയാണ്. അപ്പോൾ കമൻറ്റ്സ് അയക്കാനുള്ളവർ വേഗം വേഗം അയച്ചോളുക. ഇഷ്ടംപോലെ സമയം നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞ പോലെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് വരുന്നത്. യേശുദാസും മഞ്ജരിയും ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 32 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: നിത്യേനെ ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ പൂജപ്പുര റീജിയണൽ ആയുർവേദ

0: വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം. 98 സീറ്റിൽ യുഡിഎഫും 39 എൽഡിഎഫും രണ്ട് മണ്ഡലങ്ങളിൽ എൻഡിഎയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽഡിഎഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച ബിജെപി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടിവികെ. പുതുച്ചേരിയിൽ എഐഎൻആർസി ബിജെപി സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 യുഡിഎഫ് മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ എൽഡിഎഫും 2 എൻഡിഎയും മുന്നിലാണ്. ഉറപ്പുള്ള എൽഡിഎഫ് കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് യുഡിഎഫിന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരവൂരിൽ മുന്നിലാണ്. എൽഡിഎഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും മാനന്തവാടിയിൽ ഒ ആർ കേളുവും ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ എം ബി രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും തിരൂരിൽ അബ്ദുൾ റഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽഡിഎഫ് 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യുഡിഎഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 എൽഡിഎഫും 5 സീറ്റിൽ യുഡിഎഫും നേമത്തും തിരുവനന്തപുരത്തും എൻഡിഎയും മുന്നിലാണ്. ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര ആറ്റിങ്ങൽ നെടുമങ്ങാട് വർക്കല നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിൽ എൽഡിഎഫ് മുന്നിലാണ്. കാട്ടാക്കട വാമനപുരം മണ്ഡലങ്ങളിൽ എൽഡിഎഫിനെ അട്ടിമറിച്ച് യുഡിഎഫ് മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംഎൽഎ എം വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിലാണ്. അടൂർ ആറന്മുള റാന്നി തിരുവല്ല മണ്ഡലങ്ങളിൽ യുഡിഎഫ് മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 യുഡിഎഫും 3 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ അരൂർ കായംകുളം കുട്ടനാട് മണ്ഡലങ്ങളിലും യുഡിഎഫ് ആണ് മുന്നിൽ. ചെങ്ങന്നൂർ ചേർത്തല മാവേലിക്കര മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് എൽഡിഎഫിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് എൽഡിഎഫ് മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ യുഡിഎഫ് തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യുഡിഎഫ് ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 എൽഡിഎഫും 4 സീറ്റിൽ യുഡിഎഫും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ ചാലക്കുടി ഗുരുവായൂർ കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫും മറ്റ് മണ്ഡലങ്ങളിൽ എൽഡിഎഫുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യുഡിഎഫും 3 എൽഡിഎഫും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. യുഡിഎഫിലെ പി സി വിഷ്ണുനാഥ് ബിന്ദുകൃഷ്ണ ജ്യോതികുമാർ ചാമക്കാല ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ?
1: ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡി സി സി ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9 റൗണ്ട് 12 റൗണ്ട് വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയാകേണ്ട വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് യു ഡി എഫിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന്.

0: അതൊന്ന് പല മണ്ഡലങ്ങളിലും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 അടുത്ത് ആകെ എൽ ഡി എഫിന് മുൻതൂക്കം ഉള്ളത് നിലവിൽ പുനലൂരിലാണ്. 11,751 വോട്ടുകൾക്ക് അവിടെ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
1: നന്ദി നീരജ്. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 യുഡിഎഫും 5 എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ യു ഡി എഫും മറ്റ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് എൽ ഡി എഫിന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ടി രനീഷ് ആദ്യ റൌണ്ടുകൾ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 7 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം യു ഡി എഫ് മുന്നിലാണ്. മലപ്പുറത്തുനിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ യു ഡി എഫ് തരംഗമാണല്ലോ കാണാനാകുന്നത്. പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്?
2: കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു യു ഡി എഫ് അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ടി ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് എഫ് ബി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും എൽ ഡി എഫ് ഇപ്പോൾ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാവ് ടി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ,
1: സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ?
2: പൊതുവെ മലപ്പുറം യു ഡി എഫിന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയത്തിലും മറ്റ് ജില്ലകളിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണ വിരുദ്ധ അധികാരത്തിന്റെ ഒരു അലയൊലി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും.
1: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 ടി വി കെ ആണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ ഡി എം കെ സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 ബി ജെ പി മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എ ഐ എൻ ആർ സി 9 മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി 2 സീറ്റുകളിലും ഡി എം കെ, എ ഡി എം കെ, ഐ എൻ സി എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും എ ഐ എൻ ആർ സി സ്ഥാനാർത്ഥിയുമായ എൻ രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർകോട് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 എൽ ഡി എഫും 2 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർകോട്, ഉദുമ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർകോട് മണ്ഡലങ്ങളിൽ എൻ ഡി എ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ. കാസർകോട് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ?
3: തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് യു ഡി എഫിലെ എ കെ മഷറഫ് 18,687 വോട്ടിനും, കാസർകോട്ട് കല്ലേട്ട മാഹിൻകാജി 14,202 വോട്ടിനും, ഉദുമയിൽ കെ നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്.
1: ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 98 സീറ്റിൽ യു ഡി എഫും 39 എൽ ഡി എഫും 2 മണ്ഡലങ്ങളിൽ എൻ ഡി എയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച ബി ജെ പി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടി വി കെ. പുതുച്ചേരിയിൽ എ ഐ എൻ ആർ സി ബി ജെ പി സഖ്യം മുന്നിൽ. ലിപുലേഖ്

ത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 1:24 ആവുമ്പോൾ നമ്മൾ കുറച്ചധികം പാട്ടുകളുടെയും അതുപോലെ മലയാളം ന്യൂസിൻ്റെയൊക്കെ ബ്രേക്കിന് ശേഷം വീണ്ടും യുവർ ചോയ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി 1 മണിക്കൂർ കൂടിയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ സമയമുള്ളത് എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും റെയിൻബോയിലേക്ക് നിങ്ങൾക്ക് കമൻസ് വഴി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയാണോ നിങ്ങൾ കമൻസ് ചെയ്യേണ്ടത്? ഇൻസ്റ്റ ഐ ഡി എന്ന് പറയുന്നത് എഫ് എം റെയിൻബോ കൊച്ചി 107.5 ആണ്. അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഈ രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മുടെ പോസ്റ്റ് അവിടെ ഓൾറെഡി കാണാനായിട്ട് പറ്റും. അതിന് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, യുവർ ചോയ്സ് എന്ന പോസ്റ്റിന് താഴെ ഇഷ്ടമുള്ള പാട്ടുകൾ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് കമൻസുകൾ നമ്മൾ കുറച്ചധികം കമൻസുകൾ നമ്മൾ ആദ്യം വായിച്ചു, ന്യൂസിനൊക്കെ മുൻപ് വായിച്ച് പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഈ ഒരു ബ്രേക്കിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന കുറച്ചധികം കമൻസ് കൂടി നമുക്ക് വായിക്കാനായിട്ട് ബാക്കിയുണ്ട്. അതുകൂടി വായിച്ചങ്ങ് തീർത്തിട്ട് നമുക്ക് വീണ്ടും പാട്ടുകളിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോകുന്നത്. ഇൻസ്റ്റയിൽ നമ്മൾ പറഞ്ഞ പോലെ കമൻസുകൾ വളരെ കുറവായിരുന്നു വരുന്നത്. ഇപ്പോൾ ഏതായാലും 2-3 കമൻസ് കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു കമൻസ് നോക്കി തുടങ്ങാം. സജിത റഹീമാണ് വൈപ്പിനിൽ നിന്ന്. നാളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നിസയ്ക്കും അനീഷിനും വേണ്ടി കാരിസ്ഥാൻ എന്ന് പറയുന്ന ഫിലിമിലെ മംഗളങ്ങൾ വാരിക്കോരി എന്ന് പറയുന്നൊരു പാട്ട് വെച്ച് തരുമെന്നാണ് സജിത ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുത്തേ പൊന്നും മുത്തേ എന്നൊരു സോങ് ഇട്ട് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാഡി ആണെന്ന് തോന്നുന്നു മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി എന്ന സിനിമയിലെ പാട്ടാണ്. എൻ്റെ മോൻ അപ്പൂന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാണ് പാട്ട് അയച്ചിരിക്കുന്നത്? ആളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഒരു യൂസർ നെയിമിൽ സൗമ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്, സൗമ്യ ഉദയൻ. അപ്പോൾ സൗമ്യയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അനാർക്കലി മൂവിയിലെ വാനം ചായം എന്ന് പറയുന്നൊരു സോങ് തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാം എല്ലാമായ ഫ്രണ്ട് രേഷ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചിത്രയാണ് അയച്ചിരിക്കുന്നത്. ചിത്രയുടെയും പേര് ഇതിലില്ല. ഏതായാലും ഞാൻ ഒരു യൂസർ നെയിമിൽ നിന്ന് ചിത്ര എന്നാണ് പേരെന്ന് വിചാരിച്ച് വായിക്കുന്നതാണ്. അതുപോലെ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ, പ്ലീസ് പ്ലേ ദ സോങ് ബൻ കെ തിത്ലി ദിൽ ഉഡ ഫ്രം ദ മൂവി ചെന്നൈ എക്സ്പ്രസ്. ചെന്നൈ എക്സ്പ്രസ്സിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കമൻ്റ് അയച്ചിരിക്കുന്നത് സൽമാ ജമാലുദ്ദീൻ ആണ്. അതുപോലെ തന്നെ നമ്മളിനി ഫേസ്ബുക്കിലേക്ക് പോകുമ്പോൾ ഫേസ്ബുക്കിലും കുറച്ച് പുതിയ പുതിയ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് നേരത്തെയും ഫേസ്ബുക്കിലായിരുന്നു ഒത്തിരി ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ വായിച്ച് വായിച്ച് നമ്മൾ താഴെ താഴെ നിന്നിങ്ങനെ വായിച്ച് വായിച്ച് വന്നപ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോൾ മുകളിലിങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വായിച്ച് തീർത്തിട്ടങ്ങ് പാട്ടുകളിലേക്ക് പോകാം. ഏതായാലും ചാർലി കെ വി അയച്ചിട്ടുണ്ട്, യുവർ ചോയ്സ് ഹൃദ്യമായ ഗാനങ്ങൾ പുതിയ ശ്രോതാക്കൾക്ക് ആർ ജെ പ്രദാനം ചെയ്തു വരുന്നു, കൃതാർത്ഥനാണ്, ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ജിഫൊക്കെ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഏതായാലും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ബിജു വൈറ്റില പാട്ട് വെച്ച് തന്നതിന് നന്ദി, താങ്ക് യു അശ്വിനി പറഞ്ഞിട്ടുണ്ട്. നീയൊന്നും നമ്മൾ ആദ്യം വെച്ച പാട്ട് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് താങ്ക് യു അയച്ചിട്ടുണ്ട്. വീണ്ടും പാട്ട് വെച്ച് തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അമ്പിളി

ഫ്രം കാവശ്ശേരി പാലക്കാട് നിന്ന് അയച്ചിട്ടുണ്ട്. അമ്പിളി ആവശ്യപ്പെട്ട ഒരു പാട്ട് നമ്മൾ ഏതായിരുന്നു ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു ആ ഒരു നോട്ട്ബുക്കിലെ പാട്ടായിരുന്നു എന്ന് തോന്നുന്നു. എപ്പോഴും ചോദിക്കാറുണ്ട് കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ആ ഒരു പാട്ട് നമ്മൾ അപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടൊരു താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ജയൻ പി എസ് നമുക്കൊരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് മഹാബലി എന്ന പടത്തിലെ മഹാബലിയാണോ, ഓക്കെ, മഹാബലി എന്ന പടത്തിലെ സൗഗന്ധികങ്ങൾ വിരിഞ്ഞു എന്നൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ആലങ്ങാട് കോട്ടപ്പുറത്ത് നിന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ പാട്ട് കേട്ടുകൊണ്ട് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷേർലി ജെറോം. അതുപോലെ സോണിക മോഹൻ താങ്ക്സ് അയച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കമൻസുകൾ കൂടി വന്നിട്ടുണ്ട്. ഇനിയും ഉണ്ട് വായിക്കാൻ കമൻസുകൾ. അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമൻസ് വായിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ കുറച്ച് കമൻസുകൾ ഞാൻ വായിക്കാതെ ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. ഇനി പാട്ടിലേക്ക് പോകാൻ ഞാൻ പാട്ട് കേട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കമൻസൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ കമൻസുകൾ ഇനി അയക്കാനുണ്ടെങ്കിൽ ഇതാ 2 മണിവരെ സമയമുണ്ട്. നമുക്കിനി 55 മിനിറ്റ് കൂടി സമയമുണ്ട്. 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുള്ള സമയം. അപ്പോൾ ആരെങ്കിലുമൊക്കെ അയക്കാനുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ IDC യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിന് താഴെ കമൻസായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പാട്ടിലേക്ക് പോകുന്നത് ഒരു ഹിന്ദി സോങ് ആണ്. നമ്മൾ യുവർ ചോയ്സിൽ നിന്ന് ഹിന്ദി സോങ്സ് പ്ലേ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഏതായാലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമുക്കൊരു ആദ്യം വന്ന കമൻറ്റ് ഷിബു ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. ഹം അപ്കെ ഹേ കോൺ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലെ പാട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മൾ നെക്സ്റ്റ് കേൾക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം 1-2 പാട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ കമൻസ് അയക്കാനുള്ളവരൊക്കെ ഈ ഒരു സമയത്ത് വേഗം വേഗം അയച്ചുകൊള്ളുക. സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. യുവർ ചോയ്സ്.

0: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബിസ് ടീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www.gilgal.in.
2: You are listening to FM Rainbow 107.5.

യെസ്, അപ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തോടെ സെലക്ട് ചെയ്ത് അയച്ച പാട്ടുകൾ ഞാനും ദാ ഇങ്ങനെ യുവർ ചോയ്സിലൂടെ കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്നാല് പാട്ടുകൾ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് നമുക്ക് വീണ്ടും കമൻസിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കുറച്ച് കുറച്ച് കമൻസുകൾ കൂടി ഇതാ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്കത് വായിച്ചിട്ട് ബാക്കിയുള്ള പാട്ടുകളിലേക്ക് പോകാം എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഇൻസ്റ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രേം പൂജാരി എന്ന് പറയുന്ന മൂവിയിലെ ദേവരാഗമ എന്ന സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് സച്ചു ടി എൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ അൻസിത മുനീർ, ഹായ് സുഖമല്ലേ, ഞങ്ങളുടെ മക്കൾ അബാൻ അമാൻ ഐസ ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ട് എ ആർ എമ്മിലെ അങ്ങവാന കോണിൽ എന്ന് പറയുന്ന പാട്ട് തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കമൻസ് കൂടിയാണ് പുതുതായിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മൾ ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അമ്മ കാഞ്ചന ഷാജിക്ക് വേണ്ടി പാടം പൂത്തകാലം എന്ന് പറയുന്നൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്ര മൂവിയിലെ പാട്ടാണ്. സ്നേഹപൂർവ്വം സ്വപ്ന ഷാജിയാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഈ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മെർസൽ മൂവിയിലെ ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടുണ്ട്. സന്ധ്യ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആരതി, ഹായ് യുവർ ചോയ്സ്, ആലുവയിൽ നിന്ന്. ഓക്കെ, ജൂലിയാണ് ആരതി എന്നാണ് യൂസറിനെ കണ്ടത്. ഓക്കെ, സോറി. ഹായ് യുവർ ചോയ്സ്, ആലുവയിൽ നിന്ന് ജൂലിയാണ് ഒരു പാട്ട് വെച്ച് തരൂ. രണ്ടാം ഭാവം മൂവിയിലെ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന ആ ഒരു പാട്ടാണ് വേണ്ടത് എന്നാണ് ജൂലി അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇത്രയും കമൻസുകളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് പുതുതായിട്ട് വന്നതായിരുന്നു. എന്നത്തെയും പോലെ തന്നെ നമുക്ക് കമൻസ് കുറവാണ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ പ്രോഗ്രാമിന് അരമണിക്കൂർ കൂടി തീരാനായിട്ട് സമയമുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി കമൻസ് അയക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു സമയത്ത് ഇങ്ങനെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കമൻസ് അയക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഐഡീസ് ഒരിക്കൽ കൂടി പറയാം. ഇൻസ്റ്റാ ഐഡി എന്ന് പറയുന്നത് FM Rainbow Kochi 107.5 ആണ്. അതുപോലെ ഫേസ്ബുക്ക് ഐഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കമൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ബാക്കിയുള്ള പാട്ടുകളിലേക്ക് പോവാം. അപ്പോൾ കമൻസ് അയക്കാനുള്ളവർ വേഗം വേഗം അയച്ചു കൊടുക്കുക, സമയം ഒട്ടും കളയേണ്ട. അരമണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ സമയം ദാ ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതൊക്കെ മറക്കാതെ വേഗം വേഗം അയച്ചു കൊടുക്കുക. പിന്നെ ഈ പേരും സ്ഥലവും ചേർക്കുന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക ഇനി അയക്കുന്നവർ. ഞാനിങ്ങനെ യൂസർ നെയിം വെച്ചിട്ട് ഒത്തിരി ഒത്തിരി ആളുകൾ പേര് ഇല്ലാതെ അയക്കുന്നുണ്ട്. അപ്പം യൂസർ നെയിം വെച്ചിട്ട് ഞാൻ വായിക്കുന്ന ചിലപ്പോൾ മേ ബി അവരുടെ പേരാവണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അയക്കണം എന്നുള്ളൊരു കാര്യം. അതുകൂടി ഒന്ന് ഓർത്തിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഏതായാലും വേറൊരു പാട്ടിലേക്ക് പോവാണ്. ഡാഡി എന്ന് പറയുന്ന സിനിമയിൽ യേശുദാസ് പാടിയൊരു പാട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അനാർക്കലി മൂവിയിൽ ഒരു പാട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു തമിഴ് പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാവുക. ഇത് യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: 107.5 FM റെയിൻബോ.
1: സമയം ഒരു മണി കഴിഞ്ഞ് 47:47 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ് റെയിൻബോയിൽ. അപ്പോൾ നമ്മൾ യുവർ ചോയ്സിൽ രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു ഇതായിപ്പോൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുള്ള ബാക്കി കമൻസുകൾ കൂടി നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. കാരണം നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 48 മിനിറ്റ് ആയിരിക്കുകയാണ് ഒരു മണി കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ അയച്ചിട്ടുള്ള കമൻറ്റുകൾ വായിക്കാതെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള കമൻസും ഒക്കെ ഒന്ന് വായിച്ച് തീർത്തേക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോൾ പുതുതായിട്ട് വന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ചാർലി കെവി, ആകാശവാണി റെയിൻബോ FM കൊച്ചി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജിഫ് അയച്ച് തന്നിട്ടുണ്ട് ഏതായാലും. അതുപോലെ ജോസഫ് CA, ഗുഡ് ആഫ്റ്റർനൂൺ, പ്ലീസ് പ്ലേ ദ സോങ് കജരാരെ ഫ്രം ദ മൂവി ബണ്ടി ഓർ ബബ്ലി. ചാലക്കുടിയിൽ നിന്നാണ് അദ്ദേഹം ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പൂവിൻ്റെ ജിഫൊക്കെ അയച്ചിട്ടുണ്ട്. സ്വപ്നക്കൂട് റേഡിയോ സൗഹൃദ കൂട്ടായ്മ നമുക്കൊരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മനോജ് തെന്നിലാപുരം 2 ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലീപ പുരുഷോത്തമനും ഇതുപോലെ ഒരു 2 ഹാർട്ട്സ് നമുക്ക് കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ഉസ്താദ് ഹോട്ടലിലെ വാതിലിലാവാതിൽ എന്ന് പറയുന്നൊരു സോങ് പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എടവനക്കാട് നിന്ന് റോസിന ഒരു കമൻറ്റ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മുഹസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് എന്നാണ് റോസിന പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം, എനിക്ക് കാലാപ്പാനി സിനിമയിലെ മാരിക്കൂടിനുള്ളിൽ എന്ന് പറയുന്നൊരു സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നും പ്രമിതയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കമൻറ്റ് അയച്ചിരിക്കുന്നത്. അതുപോലെ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയിലെ തിരികെ ഞാൻ വരുമെന്ന ആ ഒരു പാട്ട് തരുമെന്ന് ചോദിച്ചിട്ട് ജസ്മിത ചാലക്കുടിയിൽ നിന്ന് ഒരു കമൻറ്റ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ച് തീർത്തിട്ടുണ്ട്. ഇന്ന്

പ്ലേ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്ത് ചെയ്താണ് പോകുന്നത്. കാരണം നമുക്കിന്ന് പതിവിലും കമൻസ് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരുടെയും തന്നെ പാട്ടുകൾ ഞാനിങ്ങനെ ഒരു ഓർഡറിലാക്കി ഇങ്ങനെ പ്ലേ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും തന്നെ പാട്ടുകൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റിയ പാട്ടുകളെല്ലാം തന്നെ ഞാൻ പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് പാട്ടുകളോട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനകത്ത് ഇനി ആരെങ്കിലുമൊക്കെ കമൻസ് അയക്കാനുണ്ടെങ്കിൽ 2 മണിവരെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട്.

അകത്ത് ഇനി ആരെങ്കിലുമൊക്കെ കമൻസ് അയക്കാനുണ്ടെങ്കിൽ 2 മണിവരെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ടുകൾ കൂടി നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് ഉള്ള സമയമാണ് ഇപ്പോൾ. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. യുവർ ചോയ്സ്.

സമയം ഒരു മണി കഴിഞ്ഞ 55 മിനിറ്റും 50 സെക്കൻഡും ആവുമ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. 2 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ഒക്കെ പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒരു പാട്ടിന് കൂടി നമുക്ക് കഷ്ടി സമയമാണ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു പാട്ട് കൂടി കേട്ടുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇന്ന് കമൻസ് അയച്ച, ഈ ഒരു പ്രോഗ്രാമിലേക്ക് കമൻസ് അയച്ച, ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് കമൻസ് അയച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക് യു. ഇന്ന് എനിക്ക് പറ്റുന്നത്രയും പാട്ടുകൾ ഞാൻ ഒരു സമയ പരിധിക്കുള്ളിൽ പ്ലേ ചെയ്ത് തരാൻ പറ്റി. ഒത്തിരി ഒത്തിരി പാട്ട് നമ്മൾ എന്നും വെക്കുന്നതിനേക്കാൾ കൂടുതൽ പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റി എന്നോർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ അടുത്ത ദിവസങ്ങളിലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക. അതുപോലെ തന്നെ വരുന്ന പ്രോഗ്രാംസ് ഇനി ബാക്ക് ടു ബാക്ക് സോങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് കൂടെ ഉണ്ടാവുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി നോൺ സ്റ്റോപ്പ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ബാക്കി പ്രോഗ്രാംസ് ഒക്കെ കേട്ടുകൊണ്ട് നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക. സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 32 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www

ഗഗനമുണ്ടത്തിൽ പരലിന് കണ്ട് ജല ജലമെ പോട്ടി മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി കണ്ണു ജല ജലകി പോട്ടി.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: वो चांद मुस्काया, सितारे शर्माए, हमारा भी दिल ना मचलने लगे।
1: जो

चुनरी संभाल गोरी उड़ी चली जाए रे।

चली जाए मारना दे टंक नजर कोई हाँ।

चाहे भीगे तेरी चुनरिया, चाहे भीगे रे चोली।

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. ഒരു പതിറ്റാണ്ടിനു ശേഷം യു ഡി എഫ്

0: ത്തിൽ അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ മുന്നേറ്റം കാഴ്ചവെച്ച് UDF, LDF 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA മുന്നേറ്റം 3 മണ്ഡലങ്ങളിൽ. സംസ്ഥാനത്തെ 79 സീറ്റുകളിലെ ഫലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, വട്ടിയൂർക്കാവ് K മുരളീധരൻ, മങ്കട മഞ്ഞളാംകുഴി അലി, പാലായിൽ മാണി സി കാപ്പൻ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, വർക്കലയിൽ വി ജോയ്, കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള എന്നിവർ വിജയിച്ചു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, ആറ്റിങ്ങലിൽ OS അംബിക, കോവളം M വിൻസെന്റ്, പാലക്കാട് രമേശ് പിഷാരടി, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, മണലൂർ CV രവീന്ദ്രനാഥ്, ആലപ്പുഴ MT തോമസ്, ബാലുശ്ശേരി VT സൂരജ്, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ, ഏലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ, അങ്കമാലി റോജി M ജോൺ എന്നിവർക്ക് ജയം. തൃശൂരിൽ രാജൻ ജെ പല്ലൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ, കൊല്ലത്ത് ബിന്ദുകൃഷ്ണ എന്നിവരും വിജയിച്ചു. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK 105 സീറ്റുകളിൽ TVK മുന്നിലാണ്. DMK 75 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. AIADMK BJP സഖ്യം 54 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി BJP. 198 സീറ്റിൽ BJP സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നിലെത്താനായത് 89 ഇടത്തുമാത്രം. അസമിൽ ഭരണം നിലനിർത്തി BJP. 101 സീറ്റിൽ BJP സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 19 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ച് AINRC സഖ്യം. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും BJP മികച്ച ജയം. ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും BJP വിജയിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഓരോ സീറ്റിൽ BJP ലീഡ് ചെയ്യുകയാണ്. കർണാടകയിൽ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: നായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓണിവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: യെസ്, അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 8:38 ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേർ നിങ്ങളോടൊപ്പം കൂടെ ചേരുകയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട്.
1: ഞാൻ വിദ്യ.
0: വിദ്യ, നല്ല ശബ്ദമാണല്ലോ.
1: എല്ലാം നല്ല ഭംഗിയുള്ള ശബ്ദമാണ് എന്റെ.
0: ആണല്ലേ, എന്റെ ശബ്ദവും ഏകദേശം ഇതേ ഒരു അവസ്ഥയെന്ന് ഇച്ചിരി ഒന്നും ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ശബ്ദമായിരിക്കും മനസ്സിലാകാതെ പോണെന്ന്. പക്ഷെ വിദ്യയുടെ ശബ്ദമായിരിക്കും ഒന്നും മനസ്സിലാകാതെ പോണല്ലേ. എന്തായാലും നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം എന്തോ ഒരുപോലെ ഇരിക്കുന്നു.
1: ആരാണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും.
0: അതെ അതെ. അപ്പോ എന്തായാലും വിദ്യയും ഞാനും ആദ്യമായിട്ടുള്ള ഒരു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടോ. ഞാനും വിദ്യയെ നമ്മുടെ ഒരു ഇന്നത്തെ ജേർണി നല്ല അടിപൊളിയാവട്ടെ എന്ന് ഞാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്.
1: ഞാനും. അപ്പോ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും ആ ഒരു കോംബോ ഇഷ്ടപ്പെടട്ടെ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങിയാലോ.
1: പിന്നല്ലാതെ
0: ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമൊക്കെ ഇങ്ങനെ പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് കുടി, ചൂടല്ലേ,
1: ചൂട് കൂടുതലല്ലേ.
0: അതെ. അപ്പൊ ജ്യൂസ് കുടിച്ച് ഞാൻ ഇപ്പൊ പോരുമ്പോഴും കുടിച്ചു. അപ്പൊ അതാണ് എന്റെ ശബ്ദം പോകാൻ കാരണം. വിദ്യയുടെ ശബ്ദം പോകാനുള്ള കാരണം,
1: ഞാൻ തണുപ്പ് അധികം കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഈ ചൂട് നമുക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കുടിച്ചു പോകും.
0: നോർമൽ ആയിട്ടുള്ളൊരു ഇത് തണുപ്പാണെങ്കിൽ കൂടി, പക്ഷെ അത് വലുതായിട്ട് നമ്മളെ അഫക്ട്
1: ചെയ്യുന്നുണ്ട്,
0: അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ, ഇന്ന് നമുക്ക് കുറെ കുറെ പ്രത്യേകതകളുണ്ട്
1: അല്ലേ.
0: നാഷണൽ ഓറഞ്ച് ജ്യൂസ് ഡേ ആണ്.
1: അതാണ് ജ്യൂസിൽ തുടങ്ങിയത് അല്ലേ. ജ്യൂസിനെ പിടിക്കാനുള്ള കാരണം അതായിരുന്നു.
0: അതാണ്. അപ്പോ ഇന്നത്തെ ജ്യൂസ് ഞാൻ പക്ഷേ ടെൻഡർ കൊക്കനട്ട് ജ്യൂസ് ആണ് കുടിച്ചത്. ഞാൻ ഓറഞ്ച് ജ്യൂസ് ഡേ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ,
1: അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് വന്നേനെ.
0: അതെ അതെ. അപ്പൊ പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ നമ്മുടെ.
1: അതെ, ഇന്ന് അഗ്നി ശമന ദേനാദിന, അന്താരാഷ്ട്ര അഗ്നി ശമന സേനാദിനം കൂടിയാണ്. ഫയർ ഫൈറ്റേഴ്സ് ഡേ ആണ്, ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ.
0: തീർച്ചയായിട്ടും. അതുപോലെ വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഗ്രീനറി ഡേ ആണ്. എന്തൊക്കെ പ്രത്യേകത അല്ലേ ദിവസത്തിന് അല്ലെ. ദേശീയ ഹരിത ദിനം എന്നാണ് പറയുന്നത്. ഹരിത ദിനം ഈ 4-ാം തീയതി തിങ്കളാഴ്ച ദിവസം പ്രകൃതിക്ക് വേണ്ടിയിട്ട്
1: നന്ദി പറയുന്നതിനും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്.
0: അതെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാഷണൽ കിഡ്സ് ഫിറ്റ്നസ് ഡേ.
1: അതെ, അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. കുട്ടികളുടെ ആ ഒരു ശാരീരികമായിട്ടുള്ള ക്ഷമത കാത്തുസൂക്ഷിക്കുക എന്നാണ് അതിന്റെ പ്രത്യേക പ്രാധാന്യം എന്ന് പറയുന്നത്. കുട്ടികളെ വ്യായാമത്തിൽ ഏർപ്പെടുത്തുക. ഇപ്പൊ നമ്മളെല്ലാ കുട്ടികളും മിക്കവാറും നമ്മളെല്ലാവരും താമസിക്കുന്ന ഫ്ലാറ്റിലായിരിക്കും.
0: അപ്പൊ ഫോണിലായിരിക്കും,
1: ഫോണിലാണ് അവർ.
0: അതെ
1: അതെ അതെ. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ വിടാൻ നമുക്കും ഭയമാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ മിക്കവാറും ഫോണിലാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു

0: പണ്ടത്തെ കുട്ടികൾ. അപ്പൊ ചിലപ്പോ നമ്മളൊക്കെ നന്നായിട്ട് കളിച്ചു വളർന്നവരായിരിക്കും, ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല.
1: സത്യം, നമ്മള് മാവില് കല്ലെറിയാതെ ഇപ്പോഴാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ അവസാനം അറിയാതെ നൊസ്റ്റാൾജിയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ കൂടെയൊക്കെ പോവാം, നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
0: അത് കഴിഞ്ഞിട്ട് നമ്മുടെ കത്തീഡ്രലിലേക്ക് തിരിച്ചു വരാം.
1: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി
0: 107.5.

0: യെസ്, അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൺ ദ ഗോ ട്രാവൽ ടൈം മ്യൂസിക്കിൽ നമ്മളിനി അടുത്ത കാര്യത്തിലേക്ക് എന്താ പോകുന്നത് വിദ്യ?
1: അടുത്ത് നമുക്ക് ഒരു ചോദ്യം കൊടുത്താലോ?
0: പിന്നെ ചോദ്യം ചോദിച്ച് നമുക്ക് ബുദ്ധിമുട്ടിക്കാം. ഇന്നത്തെ ദിവസം ചോദ്യത്തിന് ആൻസർ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം. പക്ഷെ ചോദ്യം നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
1: അതെ അതെ. അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനമാണ്. ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ എന്നാണ് ഇന്നറിയപ്പെടുന്നത്, മെയ് 4. അപ്പോൾ ഈ ഒരു ദിനം ആചരിക്കാനുണ്ടായ കാരണം എന്താണ് എന്നാണ് ചോദ്യം. അതായത് ഒരു അറിയാലോ, ഫയർ ഫൈറ്റേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു ദിനം ആചരിക്കുന്നത്. അത് ഏത് തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്? അന്താരാഷ്ട്ര
0: ക്ലൂവിലേക്ക് അങ്ങ് പോയി, എന്നാലും വേണ്ടില്ല,
1: ഒരു ക്ലൂ കൊടുത്തതാണ് ഞാൻ
0: ചെറുതായിട്ട്.
1: ഈ ഒരു ദിവസം ആചരിക്കാനുണ്ടായ ആ ഒരു തീപിടുത്തം ഏതാണ്, അത് ഏത് രാജ്യത്താണ് സംഭവിച്ചത് എന്നാണ് ചോദ്യം.
0: അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആ ഒരു ചെറിയ ചോദ്യത്തിന്റെ വലിയ ഉത്തരം.
1: അപ്പോ മെസ്സേജുകൾ അയക്കേണ്ടത്, ഉത്തരങ്ങൾ അയക്കേണ്ടത് ഇൻസ്റ്റയിലും FBയിലും നമുക്ക്, നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. ഇൻസ്റ്റയിലാണ് അയക്കുന്നത് എങ്കിൽ
0: നമ്മുടെ ഇൻസ്റ്റാ ഐഡി ഉണ്ട്, റെയിൻബോ FM കൊച്ചിയുടെ നമ്മുടെ ഒഫീഷ്യൽ ഐഡി ഉണ്ട്, FM റെയിൻബോ കൊച്ചി 107.5 എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ. അപ്പോൾ അവിടെ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, അവിടെ ഒരു പോസ്റ്റൊക്കെ ഉണ്ടാവും, അതിന് താഴെ കമൻ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ആൻസർ പറയുക കേട്ടോ.
1: ഒപ്പം തന്നെ FBയിലാണെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന FB അക്കൗണ്ടിലേക്കും നമുക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്.
0: ഇനി ഫോൺ ഇങ്ങനെ കൈ പിടിച്ചിട്ട് വാട്സപ്പും കൈ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ മിക്ക ആളുകൾക്കും അറിയാം,
1: എന്തിനാ പറയണേ എന്നായിരിക്കും ഇപ്പൊ ചോദിക്കുന്നത്. എന്നാലും ഒരു ചടങ്ങിന് വേണ്ടി പറഞ്ഞേക്കാം. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്
0: വേഗം ഇങ്ങോട്ട് ആൻസർ പോന്നോട്ടെ. എന്തായാലും നമ്മുടെ ലിസണേഴ്സ് ഇങ്ങനെ ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ആ ചോദ്യത്തിന് ആൻസർ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ
1: തന്നെ. അപ്പൊ ഒന്നുകൂടി ചില്ലായിട്ട് പാട്ട് കേട്ട് അല്ല ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങനെ യാത്ര ചെയ്യാം. ഇനി വീട്ടിലിരിക്കുകയാണെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആൻസർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ജോലി തുടർന്നോളൂ.
0: അതെ, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM 107.5.

0: അങ്ങനെ ആ സമയം 5 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം. കാരണം ചില ആൾക്കാർ ഇപ്പോൾ റേഡിയോ ഓൺ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ,
1: അവർക്ക് വേണ്ടി.
0: അതെ, അവർക്ക് വേണ്ടിയിട്ട്.
1: അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഇന്ന് അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനമാണ്. ഈ ഒരു ദിനം 4 മെയ് ആചരിക്കാനുണ്ടായ കാരണം എന്താണ്? അത് നമുക്കറിയാം, അഗ്നിശമന സേന എന്ന് പറയുമ്പോൾ തീപിടുത്തവുമായി ബന്ധപ്പെട്ടൊരു കാരണമായിരുന്നു. അപ്പോൾ അത് എന്ത് സംഭവമാണ്, എവിടെയുണ്ടായൊരു തീപിടുത്തമാണ് ഈ ഒരു ദിനം ആചരിക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് ചോദ്യം. ഏത് സ്ഥലത്ത് ഉണ്ടായ ആ തീപിടുത്തം എന്തായിരുന്നു എന്നാണ്.
0: ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു ആൻസർ തീർച്ചയായിട്ടും ഉടനെ വരേണ്ടതാണ്. എനിക്കൊന്ന് കുറച്ചുപേരൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ പറയാല്ലേ. ആരൊക്കെ അയക്കും നോക്കിയിട്ട് നമുക്ക്
1: ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മള് ഇപ്പൊ കേട്ടേ ഉള്ളൂ, ഉത്തരം പറഞ്ഞല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു പരാതി ഒഴിവാക്കാനായിട്ട് ഈ അടുത്തൊരു പാട്ടിന് ശേഷം പറയാല്ലോ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോ ആൻസർ അറിയാവും എന്നുള്ളവര് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു മെസ്സേജ് 8547341075 എന്ന നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക്. അതും അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കൂടി ഉണ്ട്,
1: ഇൻസ്റ്റയും FBയും. ഇൻസ്റ്റയിലാണ് എങ്കിൽ FM Rainbow Kochi 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിലേക്കും, ഒപ്പം തന്നെ FBയിലാണ് എങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന FB അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് മെസ്സേജുകൾ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ, ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഉത്തരങ്ങൾക്കായി. കൂടെയുള്ളത് ഞാൻ RJ വിദ്യ
0: ആൻഡ് അഞ്ജു പീറ്റർ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുണ്ട് കൂടെ നിങ്ങളോടൊപ്പം. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്താൻ ആയിട്ടുള്ള ഒരു സമയമായി
1: അല്ലേ? അതെ.
0: അപ്പോൾ വിധി അതിൻ്റെ ആൻസറിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
1: റെഡിയായിട്ട്
0: നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ടോ?
1: ആൻസേഴ്സ് നമുക്ക് വന്നിരിക്കുന്നത് വായിച്ചാലോ?
0: ആ വായിക്കാം വായിക്കാം. ആരാണ്? ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ആൻസർ: സെപ്റ്റംബർ 12 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഗ്നിശമന സേനാംഗങ്ങളെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് മെയ് 4 എന്നാണ് സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ വിനീത ഷിബു അല്ലേ?
1: അതെ.
0: 1999 മെയ് 4 ഓസ്ട്രേലിയയിൽ വിനീത ഷിബു പൂച്ചാക്കൽ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആരാണ്? ലക്ഷ്മി. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആൻസറാണ്. നമുക്ക് പേരങ്ങ് വായിച്ചോ? അല്ല,
1: പേര് വായിക്കാം.
0: ലക്ഷ്മി
1: വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വായിക്കാം.
0: അതെ, ലക്ഷ്മി പറഞ്ഞ ആൻസർ പറഞ്ഞിട്ടുണ്ട്.
1: ശില്പ.
0: ആ അതെ. അതുപോലെ പിന്നെ
1: മീന.
0: ആ മീന. രമേശ് കൂത്താട്ടുകുളം. ഓക്കെ.
1: ജോൺസൺ.
0: ജോൺസൺ പറഞ്ഞിരിക്കുന്നത് ജോൺസൺ വടകരയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇവരെല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് പറഞ്ഞാലോ
1: ആൻസർ പറയാം. 1999 ജനുവരിയിൽ ഓസ്ട്രേലിയയിലുണ്ടായ വൻ കാട്ടുതീയിൽ ജോലിക്കിടെ ജീവൻ ബലിയർപ്പിച്ച 5 അഗ്നിശമന സേനാംഗങ്ങളുടെ ത്യാഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് 4 ഈ അന്താരാഷ്ട്ര അഗ്നിശമന സേനാദിനം, അതായത് ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ ആചരിക്കുന്നത്.
0: അതെ. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനമായ ഇന്ന് തന്നെ ഒരു ചോദ്യം ചോദിച്ച് നമ്മളതൊന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു
1: കേട്ടോ.
0: അതുപോലെ ആദ്യ വനിതാ ഫയർ ഫൈറ്റർ, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വനിതാ ഫയർ ഫൈറ്റർ എന്ന ബഹുമതി മലയാളിയായ രമ്യ ശ്രീകാന്താണ് നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പൊ കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്ന
1: നമ്മള് എന്തു കാര്യത്തിനും ഏതൊരു അപകടം പറ്റിയാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് അഗ്നിശമന സേനയാണ്
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഓടി വരികയും നമ്മൾ നമ്മളുടെ ജീവന്റെ വില കാക്കുന്നവരാണ് അല്ലേ ശരിക്കും.

0: തീർച്ചയായിട്ടും.
1: അപ്പൊ അവരുടെ ജീവന് അതിനേക്കാളും വില നമ്മൾ കൽപ്പിക്കണം, അതുപോലെ തന്നെ നമ്മൾ ബഹുമാനവും അർപ്പിക്കണം. അപ്പൊ ജോലിക്കിടയിൽ ജീവൻ ബലിയർപ്പിക്കുന്ന ഇങ്ങനെയുള്ള അഗ്നിശമന സേനാംഗങ്ങളെ ആദരിക്കുന്നതിനും അവരുടെ ത്യാഗനിർഭരമായ സേവനത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഈ ഒരു ദിനം ഇങ്ങനെ പ്രത്യേകമായി എടുത്ത് ആചരിക്കുന്നത്.
0: അതെ, അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ ഇനിയും ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഒരുപാട് ഇന്നത്തെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടെ തന്നെയുണ്ട്. സമയം 5:47 ആയിരിക്കുകയാണ്. നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: പാട്ടിലേക്ക് പോകാം.

0: ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സമയം കറക്റ്റ് 5 മണി കഴിഞ്ഞ് 59:45 6 മണിയോട് അടുത്തുകൊണ്ടിരിക്കുക. അതെ, അപ്പോൾ ഇന്നത്തെ ആ ഒരു ഓൺ ദി ഗോ ട്രൈ ടൈം മ്യൂസിക്കിൽ നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇങ്ങനെ പോയാലോ.
1: ചോദ്യത്തിലേക്ക് പോകാം.
0: അടുത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ലിസണേഴ്സ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അടുത്ത ചോദ്യം വരട്ടെ, അത് ചോദ്യം വരട്ടെ, ചോദ്യം വരട്ടെ എന്ന്. അപ്പോൾ ആ ചോദ്യം നമുക്കങ്ങ് പറഞ്ഞേക്കാം അല്ലേ?
1: അതെ. ഈ അഗ്നിശമന സേനാംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ചോദിക്കണ്ടേ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അഗ്നിശമന സേനാംഗങ്ങൾ ധരിക്കുന്ന ഭയങ്കര കടുപ്പമേറിയതും അതുപോലെ തന്നെ ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായ ഒരു വസ്ത്രം, അതിട്ടിട്ടാണല്ലോ അവരിങ്ങനെ സെക്യൂർ നമ്മളെ ഇതാക്കാൻ വരുന്നത്.
0: അതെ.
1: അപ്പൊ ആ സമയത്ത് അവരിടുന്ന ആ വസ്ത്രത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം.
0: വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ? അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോ സപ്പോസ് നമ്മള് വിചാരിക്കുമ്പോ എല്ലാ ആ സേഫ്റ്റി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് രക്ഷാപ്രവർത്തനത്തിനാണ്. പക്ഷെ നമ്മളിപ്പോ പെട്ടെന്ന് കാണുമ്പോഴേക്കും ചില ആളുകളൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് വെള്ളം കോരിയിരിക്കും, അങ്ങനെ ഒരു അങ്ങനെയുള്ള ആക്ഷൻ ഒക്കെ കാണിക്കും. പക്ഷെ അതൊക്കെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുക ചെയ്യും. അപ്പൊ ഇതിന് കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കാര്യത്തെ കുറിച്ച് അവർ ചോദ്യമായിട്ട് ചോദിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ?
1: അതെ, മിക്കവർക്കും അറിയാൻ പറ്റുമെന്ന് അറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു അറിവാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അഗ്നിശമന സേനാംഗങ്ങൾ ധരിക്കുന്ന വസ്ത്രം, അത് അതിന്റെ പേരെന്താണ്? ഒരു പ്രത്യേക അറിയാലോ, ആ ഒരു ചൂടിലേക്ക് എടുത്ത് ചാടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേഫ്റ്റി നോക്കിയിട്ടുള്ള വസ്ത്രമായിരിക്കും അവർ ധരിക്കുന്നത്. ആ വസ്ത്രത്തിന്റെ പേരെന്താണ് എന്നാണ് അടുത്ത ചോദ്യം.
0: ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങോട്ട് പോകുന്നോട്ടെ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. 8547341075 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ.
1: ഇൻസ്റ്റ ആണെങ്കിൽ FM Rainbow Kochi 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിലേക്കും, FB ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന FB ഐഡിയിലേക്കും പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. ഇവിടെ ഉത്തരങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേർ നിങ്ങളോടൊപ്പം കൂടിയുണ്ട്, അഞ്ജു, പീറ്റർ ആൻഡ്
1: വിദ്യാ.

0: ഈ സമയം അങ്ങനെ 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് 25 സെക്കൻഡ്. അപ്പൊ നമ്മുടെ ഓൺ ദ ഗോ ഇങ്ങനെ
1: തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
0: നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് പിന്നെ ആൻസർ പറഞ്ഞാൽ പോരെ.
1: മതി മതി മതി, ആർക്കും പരാതിക്കട കൊടുക്കാം. അത് ഇന്നുണ്ടല്ലോ, ഇന്ന് ഇപ്പൊ എല്ലാവരും ഇലക്ഷൻ ന്യൂസിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ശ്രദ്ധ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ക്വസ്റ്റ്യൻ കേട്ടോളൂ. നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അടുത്ത ചോദ്യത്തിൽ ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ?
0: തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ചോദ്യത്തിലേക്ക് പോകാം.
1: അത് 5 ചോദിച്ചോളൂ.
0: നമ്മളിപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ തുടങ്ങിയാണ് ആ ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അഗ്നി ശമന സേനാംഗങ്ങൾ ധരിക്കുന്ന ആ ഒരു കടുപ്പമേറിയതും ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായിട്ടുള്ള ആ ഒരു വസ്ത്രം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നുള്ളതാണ്. പലർക്കും അറിയാട്ടോ, കുറേ പേര്
1: വന്നിട്ടുണ്ട്. അഗ്നിശമന സേനാംഗങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം.
0: അതെ, ആ ഒരു

0: പ്രത്യേക വസ്ത്രത്തിന് ഒരു പേരുണ്ട്, അത് അറിയാവുന്നവർ പെട്ടെന്ന് പെട്ടെന്ന്
1: അപ്പോൾ
0: അയച്ചിട്ടുണ്ടായിരുന്നു
1: കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്, പെട്ടെന്ന് അയച്ചോളൂ. വാട്സപ്പിൽ ഉത്തരങ്ങൾ പറയാം, 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ വന്നോളൂ. ഇനി എഫ് ബിയിലാണെങ്കിൽ
0: നമ്മുടെ റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒഫീഷ്യൽ പേജിൽ ചെന്നിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടുണ്ട്, അതിന് താഴെ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്കും പോകാം. അതുപോലെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന ഒഫീഷ്യൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കും പോകാം. ഈ രണ്ട് പേജിലും നമ്മൾ ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിന് താഴെ കമന്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ആ കമന്റ് വായിക്കുന്നതായിരിക്കും കേട്ടോ.
1: അതന്നെ.
0: ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നമുക്കൊരു പാട്ട് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. ആൻസർ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നമ്മൾ വന്നിട്ട് പറയാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച് UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDF മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതുകോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം അടക്കം 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJP. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJP വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും UDF മുന്നേറ്റം കാഴ്ചവച്ചു. LDFിന് 35 മാത്രമാണ് മുന്നിലെത്താനായത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA വിജയം നേടി. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. മന്ത്രിമാർക്കടക്കം അടിപതറിയപ്പോൾ 3-2 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ചാണ് 10 ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും നേടിയ വിജയത്തിലൂടെ BJP തിളക്കമാർന്ന നേട്ടമാണ് സംസ്ഥാനത്ത് നേടിയത്. BD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ് മുൻനിര നേതാക്കൾ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ വി ശിവൻകുട്ടി, ആർ ബിന്ദു, വീണ ജോർജ്, MB രാജേഷ്, KB ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതുമന്ത്രിമാർ പരാജയപ്പെട്ടു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPIM 26

0: മണ്ഡലങ്ങളിലും സിപിഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരള കോൺഗ്രസ് എം അടക്കമുള്ള എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അതിശക്തമായ യു ഡി എഫ് തരംഗവും ബി ജെ പിയുടെ വൻതോതിലെ സ്ഥിതി മെച്ചപ്പെടുത്തലും അതിനിടെ ഉറപ്പായ കോട്ടകൾ എന്ന് കരുതിയിടങ്ങളിൽ പോലും ദയനീയമായ തിരിച്ചടി നേരിടുന്ന എൽ ഡി എഫ്, ഇതാണ് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ കാണാനായ ചിത്രം. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ യു ഡി എഫിന് മുന്നിലുള്ളത് ഇനി സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എൽ ഡി എഫിന്റെ നായകൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത 95,522 വോട്ടുകൾ നേടിയിരുന്ന പിണറായി വിജയന് ഇത്തവണ ലഭിച്ചത് 85,614 വോട്ടുകൾ മാത്രം. 3 സീറ്റുകൾ ഉറപ്പാക്കിയ ബി ജെ പി മിക്കവാറും ജില്ലകളിൽ സ്ഥിതി വളരെ മികച്ച രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ 42,090 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പിയുടെ ബി ബി ഗോപകുമാർ ഇത്തവണ 51,921 വോട്ടുകളുമായാണ് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഇതേ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ എൻ ഡി എ ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. യു ഡി എഫ് 7 സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. ൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് യു ഡി എഫിന്റെ കെ മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത യു ഡി എഫിന്റെ സുധീർഷ പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം സി പി ജോണിലൂടെ യു ഡി എഫ് തിരിച്ചു പിടിച്ചപ്പോൾ എൻ ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട എം ആർ ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി എം വിൻസെന്റ് യു ഡി എഫിന്റെ പടയോട്ടം പൂർത്തിയാക്കി. ഒ എസ് അംബികയിലൂടെ ആറ്റിങ്ങലും ജി ആർ അനിലിലൂടെ നെടുമങ്ങാടും സി കെ ഹരീന്ദ്രനിലൂടെ പാറശാലയും ജി സ്റ്റീഫനിലൂടെ അരുവിക്കരയും വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയത് മാത്രമാണ് എൽ ഡി എഫിന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
0: കൊല്ലത്തെ ഇടതുകോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്ത് പകരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് മുന്നിലെത്തി. ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് 18,000+ വോട്ടിനാണ് കോൺഗ്രസിന്റെ അബിൻ ബർക്കി പരാജയപ്പെടുത്തിയത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമനും, റാന്നിയിൽ കോൺഗ്രസിന്റെ പഴകുളമധുവും, അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാറും, കോന്നിയിൽ സി പി എമ്മിന്റെ കെ യു ജനീഷ്കുമാറും വിജയിച്ചു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ 6 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലെത്തി. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് വിജയം. യു ഡി എഫ് സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, സി പി എം വിട്ടുവന്ന മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും, ഷാനിമോൾ ഉസ്മാൻ അരൂരിലും, എം ലിജു കായംകുളത്തും വിജയിച്ചു. മന്ത്രിമാരായ സജി ചെറിയാന്റെയും പി പ്രസാദിന്റെയും ചെങ്ങന്നൂരിലെയും ചേർത്തലയിലെയും വിജയത്തിന് പുറമെ എം എസ് അരുൺകുമാറിന്റെ വിജയത്തിലൂടെ മാവേലിക്കരയും എൽ ഡി എഫ് നിലനിർത്തി. കോട്ടയം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 9 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫിനാണ് വിജയം. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടമായി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും വിജയിച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
3: യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ് എംഎൽഎയും മന്ത്രിയുമായ വി എൻ വാസവനെ തോൽപ്പിച്ചത്. ഇടതുകോട്ടയായ വൈക്കം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബിനിമോൾ 1,360 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. പുതുപ്പള്ളിയിൽ 52,000 വോട്ടുകളുടെ ലീഡിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വിജയം. കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ

0: 41,925 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബിയും കടുത്തുരുത്തിയിൽ യുഡിഎഫിന്റെ മോൻസ് ജോസഫും വിജയിച്ചു. പാലാ നിയോജകമണ്ഡലത്തിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ 2,991 വോട്ടിന്റെ ലീഡിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വിനു ജോബ് കുഴിമണ്ണിലും പൂഞ്ഞാർ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ സെബാസ്റ്റ്യൻ എം ജെയുമാണ് വിജയിച്ചത്.
1: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക പാരിസ്ഥിതിക വിഷയങ്ങളുമാണ് എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും യുഡിഎഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിങ്ങനെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത യുഡിഎഫ് ചരിത്ര നേട്ടം കൈവരിച്ചു. ഇടുക്കിയിൽ നിന്നും റോയി കെ പൌലോസ് 23,822 വോട്ടിനും തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 44,291 വോട്ടിനും ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിനും ദേവികുളത്ത് എഫ് രാജ 5,233 വോട്ടിനും പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ് വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കുടിയേറ്റ മേഖലകളിലെ ആശങ്കകൾ സർക്കാരിനെതിരായ വികാരമായി മാറി. 2021 നാല് സീറ്റുകൾ എൽഡിഎഫിനൊപ്പം നിന്ന സ്ഥാനത്താണ് ഇത്തവണ 5 യുഡിഎഫ് സ്വന്തമാക്കിയത്. എൽഡിഎഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കോട്ടകളിലും വിള്ളലുണ്ടായെന്നത് യുഡിഎഫിന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകുന്നത്.
1: എറണാകുളം ജില്ലയിലും യുഡിഎഫ് തരംഗമാണ്. ജില്ലയിലെ 14 സീറ്റുകളിലും യുഡിഎഫ് വിജയം നേടി. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പരാജയപ്പെട്ടു. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും എൽഡിഎഫ് പരാജയം ഏറ്റുവാങ്ങി. വി ഡി സതീശന് പുറമെ ഉമാ തോമസ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, അൻവർ സാദത്ത്, റോജി എം ജോൺ, വി പി സജീന്ദ്രൻ, ദീപക് ജോയ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ചു. തൃശൂരിൽ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് എൽഡിഎഫിന് ആശ്വാസം പകർന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലാണ് എൽഡിഎഫിന്റെ വിജയം. ചാലക്കുടി നിലനിർത്തിയതിനൊപ്പം ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ യുഡിഎഫ് പിടിച്ചെടുത്തു. ഗുരുവായൂരിലും മണലൂരിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ മന്ത്രി ആർ ബിന്ദുവിനെ 10,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 8,000-ലധികം വോട്ടുകൾക്കാണ് ഒല്ലൂരിൽ മന്ത്രി കെ രാജന്റെ വിജയം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ തൃശൂരിലും ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരിലും വിജയിച്ചപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലം നിലനിർത്തി. കുന്നംകുളത്ത് എ സി മൊയ്തീനും മണലൂരിൽ സി രവീന്ദ്രനാഥും ഗുരുവായൂരിൽ എൻ കെ അക്ബറും നാട്ടികയിൽ ഗീതാഗോപിയും അടക്കമുള്ള ഇടതു സ്ഥാനാർത്ഥികൾ വിജയം നേടി. പാലക്കാട് ജില്ലയിലും എൽഡിഎഫിന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവയ്ക്കാനായത്. ജില്ലയിൽ 7 എൽഡിഎഫും 5 യുഡിഎഫും മുന്നിലെത്തി. പാലക്കാട് മണ്ഡലത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാനത്തെ യുഡിഎഫ് തരംഗത്തിനിടയിൽ എൽഡിഎഫിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയ ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 7 എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം യുഡിഎഫ് കഴിഞ്ഞ തവണത്തെ 2 സീറ്റിൽ നിന്ന് 5 സീറ്റിലേക്ക് വിജയം ഉയർത്തി. ചിറ്റൂർ, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളാണ് യുഡിഎഫ് പുതുതായി പിടിച്ചെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻഡിഎ സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും അവസാനം യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. പാലക്കാടും മലമ്പുഴയിലും കഴിഞ്ഞ തവണത്തേതുപോലെ എൻഡിഎ സ്ഥാനാർത്ഥികളാണ് രണ്ടാമത് എത്തിയിരുന്നത്. എന്തായാലും യുഡിഎഫ് കേന്ദ്രങ്ങളുടെ പ്രവചനം പോലെ തന്നെ ജില്ലയിൽ 5 സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.
1: മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച യുഡിഎഫ് ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ എൽഡിഎഫിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് എൽഡിഎഫിന് കടുത്ത തിരിച്ചടിയാണുണ്ടായത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും യുഡിഎഫ് വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പി ബി അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ കെ കെ രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എൽഡിഎഫും 5 യുഡിഎഫുമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ യുഡിഎഫിനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ യുഡിഎഫ് കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന യുഡിഎഫ് ഇത്തവണ 5 മണ്ഡലങ്ങളിലാണ് മുന്നേറിയത്. കഴിഞ്ഞ തവണ നേടിയ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളും യുഡിഎഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി. സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിലും യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്.

0: മത്സരിച്ചത്. ധർമ്മടം, കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് LDFന്റെ മുന്നേറ്റമുണ്ടായത്. സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ.
1: വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDFനാണ് വിജയം. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും ബത്തേരിയിൽ IC ബാലകൃഷ്ണനും മാനന്തവാടിയിൽ ഉഷാ വിജയനും വിജയിച്ചു. കാസർഗോഡ് അഞ്ച് മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. കാസർഗോഡ് കല്ലട്ര മാഹിൻ ഹാജിയും മഞ്ചേശ്വരത്ത് AKM അഷ്റഫും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഉദുമയിൽ K നീലകണ്ഠനും വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് BD സതീശൻ. കേരളത്തിൽ UDFിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കുപാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്തെയടക്കം വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന സേവകനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന പ്രവർത്തകർക്കും വോട്ട് രേഖപ്പെടുത്തിയവർക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നന്ദി അറിയിച്ചു. പരാജയം വിശകലനം ചെയ്യുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVKയാണ് മുന്നിൽ. AIADMK സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പെരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി. BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDFിന് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതുകോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരുൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJP പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJP വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: Songs, super hit shows, super hit entertainment. Only on Rainbow FM 107.5. Stay tuned.

0: അങ്ങനെ വലിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, അതിനുശേഷം നല്ലൊരു പാട്ട് കേട്ടു. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കണം.
1: അപ്പോ നമ്മളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പോയതല്ലേ?
0: അതെ അതെ,
1: ആ ചോദ്യത്തിന്റെ ശബ്ദം ഇങ്ങനെ പണിതരുന്നുണ്ട്.
0: അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തണുപ്പത്തും കടയിൽ ഇരിക്കണേ, അതുകൊണ്ടാണ്.
1: പക്ഷെ ആ ശബ്ദം മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇടക്കിടക്ക് ഒരു നിർവാഹമില്ലാതെ. അതന്നെ,
0: അപ്പൊ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു, ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ അയച്ചവരുണ്ട്. നമുക്ക് ആ ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ചിട്ട് ആൻസർ പറയാല്ലേ. അപ്പോ അഗ്നി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തുടങ്ങിയാണ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ടായിരുന്നത്. അഗ്നിശമന സേനാംഗങ്ങൾ ധരിക്കുന്ന കടുപ്പമേറിയതും ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്നതുമായിട്ടുള്ള വസ്ത്രം അറിയപ്പെടുന്നത് എന്താണ്? അപ്പൊ അതിന്റെ പേര് പറയാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: അപ്പോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്,
0: നമുക്ക് കുറച്ച് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആൻസേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരില്ലേ ആൾക്ക്,
1: പേരില്ല രണ്ട് ഹാർട്ട് വന്നിട്ടുണ്ട്.
0: അതെ, പേരില്ല രാജ്യത്തെ ഏതോ ഒരു രാജകുമാരൻ, രാജകുമാരിയാണ്. പേരൊന്ന് പറയോ, പേര് വായിച്ചവരുടെ നമുക്ക് ആൻസർ. ഫയർ സ്യൂട്ട് അല്ലെങ്കിൽ ബങ്കർ ഗിയർ സൽമ ജമാലുദ്ദീൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ
1: വന്നിട്ടുണ്ട്.
0: അതെ, പക്ഷെ ഈ പേരില്ലാത്ത ആൾ ആരാണെങ്കിലും ആ പേര് ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആയിരുന്നു അല്ലേ.
1: അതെ,
0: ഓക്കെ,
1: പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പേര് കൂടി ടേൺ ഔട്ട് ഗിയർ എന്ന് കൂടി പറയാറുണ്ട്.
0: പക്ഷെ ഈ പേരാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ പേരുകളാണ് നമ്മുടെ ലിസണേഴ്സ് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരാണ്, ഷിബു. ഷിബു കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ലതിക, ലതികയുടെയും ആൻസർ കറക്റ്റ് ആണ്. പിന്നെ ആരാണ് പറഞ്ഞത്,
1: നിമിഷ.
0: നിമിഷ, ഓക്കെ, നിമിഷയും അങ്ങനെ കറക്റ്റ്. അപ്പൊ ഇത്രയും പേരൊക്കെയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറെ ഒക്കെ വരുന്ന, എന്നാലും കേട്ടോ
1: കുറെ വരാത്ത കാര്യം, കുറെ പേരും ഇത് കേൾക്കുന്നുണ്ടാവില്ല. കാരണം ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും അതിന്റെ ആ ഒരു പുറകെ ആയിരിക്കും, ആഹ്ലാദ പ്രകടനത്തിലായിരിക്കും, ചിലവര് ന്യൂസ് കാണാതിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിലപ്പോ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വൈകുന്നത്.
0: എന്നാ എന്നിരുന്നാലും കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞവർ ഇവരൊക്കെ തന്നെയാണ്. നമുക്ക് ഇനിയും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോകാം, നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. കൂടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: ഞാൻ ആർജ വിദ്യ
0: ആൻഡ് അഞ്ജു പീറ്റർ.

0: ഞങ്ങൾ തന്നെ അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് കറക്റ്റ് 7 മണി കഴിഞ്ഞ് 1 മിനിറ്റും 1 സെക്കൻഡിലും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
1: ഈ ചോദ്യത്തിലേക്ക് പോകാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഉറുമ്പുകളെ പറ്റി നമ്മൾ ഞാൻ എപ്പോഴും എപ്പോഴും മിക്കവാറും എല്ലാവരും കേൾക്കുന്നവരെ വിദ്യക്ക് ഉറുമ്പിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കായിരിക്കും. ഉറുമ്പുകളുണ്ടല്ലോ, ചില സാഹചര്യങ്ങളിൽ ഉറുമ്പുകൾക്ക് നായ്ക്കളെക്കാളും മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലാണെന്നാ പറയുന്നത്.
0: വെറുതെ അല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്തേക്ക് ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്രയോ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ നമ്മൾ തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഉറുമ്പ് കണ്ടുപിടിക്കും
1: എവിടെയാണ് കൃത്യമായത് പറഞ്ഞു. മാത്രമല്ല എല്ലാവരെയും കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അത് അവർക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്നാ പറയുന്നത്. ഉറുമ്പുകൾക്ക് വളരെ സൂക്ഷ്മമായ മണം തിരിച്ചറിയാനും ഒപ്പം തന്നെ ഈ ഫെറോമോണുകൾ ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാവരെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പറ്റും എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യം, ഉറുമ്പുകൾക്ക് അവരുടെ ശരീരഭാരത്തേക്കാൾ 50 ഇരട്ടി ഭാരം ചുമക്കാൻ പറ്റും എന്നാണ്.
0: അപ്പൊ
1: ഈ ഉറുമ്പ് അതുപോലെ തന്നെ ഉറുമ്പിന്റെ മറ്റൊരു കാര്യം, ഉറുമ്പുകൾക്ക് ശ്വാസകോശം ഇല്ലാന്ന്. അവര് ശരീരത്തിന്റെ സൈഡിലെ 2 ഹോളുകൾ വഴിയാണ് ശ്വസിക്കുന്നത്. അപ്പൊ ഉറുമ്പ് എന്ന് പറയുമ്പോ നമ്മള് വെറുതെ നിസാരമായി കാണുന്ന ജീവികളാണ്.
0: അവരുടെ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അധ്വാന
1: ശീലമില്ലല്ലോ, 24 hours ഡ്യൂട്ടിയിലല്ലേ,
0: ഡ്യൂട്ടിയിലാണ് അവരുടെ. അവര് ഒരു ശരിക്കും കണ്ടുപഠിക്കേണ്ടതാണ് നമ്മള് മനുഷ്യന്മാരെ പോലും അത്ര അല്ലേ.
1: അതുപോലെ തന്നെ അവര് സൂക്ഷിച്ചു വെക്കുന്നത് മഴക്കാലത്തിന് മുൻപേ മഴക്കാലം ആവും എന്നുള്ള ആ ഒരു കരുതൽ അവർക്കുണ്ട്. അതെല്ലാം ഉറുമ്പെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാനുള്ള ഒരു ജീവിതം തന്നെയാണ്.
0: സത്യം.
1: പക്ഷെ നമ്മള് പലപ്പോഴും ആലോചിക്കും ഇത്രയൊക്കെ സ്പെഷ്യാലിറ്റീസ് കൊടുത്തിട്ടാണോ ദൈവം ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്.
0: അതെ, അതിനത്രയേറെ ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു തരത്തിലേക്ക് കാണുമ്പോൾ.

0: ഉറുമ്പ് എന്ന് പറയുമ്പോൾ, പക്ഷെ ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി തന്നെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഭൂമിയിൽ അത് ജന്മം കൊണ്ടിരിക്കുന്നത്.
1: നമ്മൾ നിസാരമായിട്ടുള്ള ഈ ഉറുമ്പ് ഒന്ന് കടിച്ചാൽ നമ്മൾ എവിടെയാണെങ്കിലും അപ്പം തിരിഞ്ഞു എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കില്ല.
0: അതുപോലെ നമ്മൾ ഒച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു,
1: ഒച്ചുകൾക്ക് ഒച്ചും ഇതുപോലെ തന്നെയാണ്. 3 വർഷം ഇതിന് ഭൂമിക്കടിയിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കാൻ പറ്റും ഒച്ചുകൾക്ക്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഒച്ചുകൾക്കൊക്കെയാണ് ലൈഫ് അതൊരു കൂടുതൽ
0: ആ ഒരു കവർ ചെയ്തിട്ടുണ്ടാകെ
1: കിടന്നുറങ്ങും. നമ്മൾ വിചാരിക്കും ഇത് മണ്ണടി പോകുമ്പോൾ അത് പോയി ശല്യം ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഈ സാധനം പെട്ടെന്ന്, അതുപോലെ തന്നെ ഇതിന്റെ റീപ്രൊഡക്ഷൻ ഇതും ഭയങ്കര കൂടുതലാന്നാ പറയുന്നത്. ഒരു എനിക്ക് ഞാൻ മുമ്പ് വായിച്ചതാണ് എപ്പോഴും, ഒരു വർഷം 4 പ്രാവശ്യം എന്തോ ഇത് റീപ്രൊഡക്ഷൻ നടത്തും. അതില് 1200 കുഞ്ഞുങ്ങളും എന്തോ ഉണ്ടാവും
0: ചില സ്ഥലങ്ങളിൽ. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ആണെങ്കിൽ ആഫ്രിക്കൻ ഒച്ചുകള് കൃഷിയൊക്കെ നശിപ്പിച്ചു അല്ലെ, അതിന്റെ വിളകളൊക്കെ നശിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത്.
1: ഇവർക്ക് ഇങ്ങനെ കൂടുതലും റീപ്രൊഡക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഒരു വർഷം ഒന്ന് ആലോചിച്ചു ഇത്ര കുഞ്ഞുങ്ങളാ, 600 മുതൽ 1200 അങ്ങനെ എന്തോ ആണ് കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ 4 പ്രാവശ്യം ഇവർക്ക് റീപ്രൊഡക്ട് ചെയ്യാനുള്ള കഴിവ് ഒരു വർഷം ഉണ്ടെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ സുഖമായിട്ട് പോയി ഉറങ്ങും. 3 വർഷം കഴിയുമ്പോൾ എഴുന്നേറ്റ് ഒരു പുതിയ ലൈഫ്. ആഹാ, അടിപൊളി.
0: സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ നമുക്ക് നമ്മളാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഇവരുടെ ജീവിത രീതി വെച്ച് നോക്കുമ്പോ ഭയങ്കര രസമുള്ളൊരു ജീവിതമല്ലേ. അടുത്ത ജന്മത്തിലൊക്കെ നമ്മളെങ്ങനെയാന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യം ചോദിക്കാം, അതോ പാട്ട് കേൾക്കാൻ പോണോ?
1: ഒരു പാട്ട് കേട്ടിട്ട്
0: ഓക്കെ. പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഞങ്ങൾ ചോദ്യമായിട്ട് വരും. കേട്ടോണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM 107.5.

0: 东。
1: അങ്ങനെ സമയം ദാ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കണം കേട്ടോ. നമ്മുടെ അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു സുന്ദര മുഹൂർത്തം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്
2: തന്നെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: അതെ അതെ, അടുത്ത ചോദ്യത്തിന് ആൻസർ പറയാനായിട്ട് ഇവിടെ പാട്ട് കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നവർ റെഡി അല്ലേ? റെഡി ആണ് എന്ന് അവരുടെ മുഖത്തുണ്ട്. നമുക്കപ്പോ ചോദ്യം അങ്ങോട്ട്
2: ചോദിക്കാം,
1: അങ്ങ് ചോദിക്കാം.
2: അപ്പൊ നമ്മള് തുടങ്ങിയപ്പോ തന്നെ അഞ്ജു ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ വെള്ളം ഉപയോഗിച്ച് തീകെടുത്തുന്നത് ചില സമയങ്ങളിൽ അപകടം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഇപ്പോ പലപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. നമ്മള് വെള്ളം കോരി വെള്ളം ഇട്ട് നമ്മള് ഇപ്പൊ ചെറിയൊരു തീ കണ്ടാലും അത് വെള്ളം ഒഴിക്കുക എന്നുള്ളത്, ചിലപ്പോ ഓയിൽ കലർന്ന്
2: അഞ്ചൊരു എക്സാമ്പിൾ പറയുകയും ചെയ്തു.
1: അതെ, ചെറുതിൽ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ബ്രദർ ഇതുപോലെ വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ എടുത്ത് ഒഴിച്ച് അപ്പൊ തീ ആളിയപ്പോ എന്ത് ചെയ്തു, ഓടിപ്പോയി വെള്ളം ഒഴിക്കാൻ നോക്കിയപ്പോ അത് പിന്നെ കുറച്ചുകൂടെ ഫയർ കൂടി. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലെ ചേട്ടൻ വന്ന് ഇങ്ങനെ എന്താ പറയാ, ഒരു കിടന്ന ഒരു തുണിയാണ് ചക്കോ മറ്റോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ. പക്ഷെ ആ ഒരു അവസരത്തിൽ പുള്ളി ചെയ്ത പരിപാടിയാണ്, അത് നനച്ചിട്ട് പെട്ടെന്ന് എടുത്ത്
2: ഇട്ടു,
1: സേഫായി. അപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം ഇങ്ങനെയാണ് എന്നുള്ളത്. നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചാൽ തീ ഇടും എന്നാണല്ലോ നമ്മുടെ മനസ്സിൽ.
2: അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാലോ,
1: ചോദിക്കാം.
2: അതായത് ഈ എണ്ണ അല്ലെങ്കിൽ പെട്രോള് ഇങ്ങനത്തെ ഫ്യൂവലുകൾ ഉപയോഗിച്ചിട്ട് വരുന്ന തീയില്ലേ,
1: അതെ,
2: ആ തീ ഉപയോഗിക്കാൻ വെള്ളം അണയ്ക്കാൻ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അപകടം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് തീ അണയ്ക്കാൻ, ഏത് മാർഗമാണ് ഈ അഗ്നിശമന സേന ഉപയോഗിക്കുന്നത് എന്ന് കൂടി ചോദ്യം.
1: എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പൊ അറിയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ നടന്ന ഒരു സംഭവമാണ്, പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അത് അറിയാമെന്ന് വെച്ചിട്ട് മനസ്സിലിങ്ങനെ വെച്ചോണ്ടെങ്കിൽ അറിയാത്തവരും ഉണ്ടായിരിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. ആൻസർ ആയിട്ട് പറയട്ടെ,
2: പെട്ടെന്ന് പറഞ്ഞോളൂ.
1: അതെ അതെ,

0: നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടയക്കാം. 8547341075 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ. പിന്നെ
1: ഇൻസ്റ്റയിലാണെങ്കിൽ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിലേക്കും, എഫ് ബിയിലാണെങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന എഫ് ബി ഐഡിയിലേക്കും പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. ഉത്തരങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ കാത്തിരിക്കുന്ന കൂടെയുള്ളത് ഞാൻ ആർജവിദ്യ
0: ആൻഡ് പീറ്റർ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യുഡിഎഫ് തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ യുഡിഎഫ് അധികാരത്തിലേക്ക്. എൽഡിഎഫ് 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ എൻഡിഎ. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യുഡിഎഫിന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബിജെപി അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ എൻഡിഎ സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടിവികെയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും എൻഡിഎയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യുഡിഎഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽഗാന്ധി. ഐപിഎല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യുഡിഎഫ് തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ച് യുഡിഎഫ് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. എൽഡിഎഫ് 35 സീറ്റുകളാണ് നേടിയത്. എൻഡിഎ 3 സീറ്റ് നേടി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽഡിഎഫ് 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യുഡിഎഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സിപിഐഎം 26 മണ്ഡലങ്ങളിലും സിപിഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. യുഡിഎഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർഎസ്പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. എൽഡിഎഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും ഒല്ലൂരിൽ കെ രാജനും വിജയിച്ചു. തൃത്താലയിൽ എം വി രാജേഷും പത്തനാപുരത്ത് കെ വി ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും തിരൂരിൽ ഒ അബ്ദുറഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രൻ

0: ും ഏറ്റുമാനൂരിൽ ബി എൻ വാസവനും ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും മാനന്തവാടിയിൽ ഒ ആർ കേളുവും തോറ്റു. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി കെ കെ ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000-ലേറെ വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൊണ്ടോട്ടിയിൽ ടി അഷ്റഫ് അലി, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, വള്ളിക്കുന്നിൽ ടി വി ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവരാണ് 50,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്, മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, വണ്ടൂരിൽ എ പി അനിൽകുമാർ എന്നിവരാണ് 45,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം എൻ ഡി എയ്ക്കാണ്. മലപ്പുറത്ത് യു ഡി എഫ് തേരോട്ടം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം നേടിയാണ് യു ഡി എഫിന്റെ ചരിത്ര നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: സംസ്ഥാനത്ത് മുഴുവൻ ആഞ്ഞടിച്ച തരംഗത്തിന് ഒരു പടി കൂടി കടന്ന് സ്വപ്ന സമാനമായ പ്രകടനമാണ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് കാഴ്ചവെച്ചത്. 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 വിജയിച്ചാണ് യു ഡി എഫ് എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കിയിട്ടുള്ളത്. 2021 എൽ ഡി എഫ് വിജയിച്ച തവനൂർ, പൊന്നാനി, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത യു ഡി എഫ് മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങളുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000-ലപ്പുറമാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ 50,000 പിന്നിട്ട ഭൂരിപക്ഷവും ജില്ലയിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. പൊന്നാനി, തവനൂർ എന്നീ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. തിരൂരിൽ പരാജയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് തോറ്റ പ്രമുഖ എൽ ഡി എഫ് നേതാക്കളുടെ പട്ടികയിൽപ്പെടുന്നു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി എക്കെയാണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ ഡി എം കെ സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പേരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 ടി വി കെ 4 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി ബി ജെ പി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. സി പി എം, കോൺഗ്രസും ഓരോ സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും ടി എം സി നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് ബി ജെ പി സഖ്യം തുടർഭരണം ഉറപ്പിച്ചു. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ എ ജി പി 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും അവസാനഘട്ടത്തിലാണ്. ഔദ്യോഗിക ഫലമനുസരിച്ച് ഗുജറാത്തിലെ ഉംറെഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ ബി ജെ പി വിജയിച്ചു. കർണാടകയിലെ ഭഗൽകോട്ട്, ഭാവൻകരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ എൻ സി പി വിജയിച്ചു. പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയെയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭ

0: ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽഡിഎഫിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമെന്ന് സിപിഐഎം. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോർമോസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സഹായിക്കുന്നതിന് ഇന്നുമുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയായ ഖാർക്കിവിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയീസ് കപ്പലിൽ ഹാന്റവൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് WHO അറിയിച്ചു. 3 മരണങ്ങളും അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചനയുണ്ട്. അണുബാധ സ്ഥിരീകരിച്ച 6 പേരിൽ 3 പേരാണ് മരിച്ചത്. രോഗബാധിതരായ എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ് ഹാന്റവൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVK മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: അങ്ങനെ നമ്മൾ വാർത്തയുടെ ആ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഓൺ ദി ഗോ ട്രൈഡ് മ്യൂസിക് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 35:24.
3: അപ്പൊ അഞ്ജു, നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടാ പോയിരുന്നത് അല്ലേ?
2: അതെ അതെ, ആ ചോദ്യത്തിന് ആൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
3: അതെ അതെ അതെ.
2: അപ്പൊ നമുക്ക് ആൻസർ പറയാൻ നേരമായെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ
3: വായിച്ചിട്ട് ആൻസർ പറയാം.
2: ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കേൾക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ
3: ഒന്നുകൂടെ
2: ചോദിക്കാം നമുക്ക്.
3: അതായത് വെള്ളം ചില തീ പടരുമ്പോൾ ചില സമയങ്ങളിൽ വെള്ളം ഒഴിച്ച് ആ തീ കെടുത്താൻ പറ്റില്ല എന്ന് പറയും,
2: അല്ലെങ്കിൽ
3: കെടുത്തരുത് എന്ന് പറയും. അപ്പോ അതിന്റെ കാരണം എന്താണ്? തീ പടരുന്ന സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും ഈ ഫ്യൂവലുകൾ, എണ്ണ അല്ലെങ്കിൽ പെട്രോൾ ഒക്കെ ഉപയോഗിച്ച് തീ കത്തുന്ന സമയത്ത് ആ തീ അണയ്ക്കാൻ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? മറ്റെന്ത് സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് അഗ്നിശമന സേന തീ അണയ്ക്കുന്നത് എന്നായിരുന്നു ചോദ്യം.
2: അതെ, അതിന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് ആരൊക്കെയാണ് നോക്കാം. സെൽമയാണോ? അതാരാണ്? ആ വിനീത ഷിബു. ട്രൈകെമിക്കലാണ് ഉപയോഗിക്കുന്നത്. വെള്ളം പെട്രോളിനേക്കാൾ കനമുള്ളതാണ്, അതുകൊണ്ട് വെള്ളം താഴേക്ക് പോകുമ്പോൾ പെട്രോളിൽ നിന്ന് കത്തും അല്ലേ. അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ ആരാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്, അതിനാൽ തീ പിടിച്ച എണ്ണയിലേക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം അടിയിലേക്കും എണ്ണ മുകളിലേക്കും വരുന്നു, അതുകൊണ്ട് തീ മുകളിൽ തന്നെ തുടരുകയും വെള്ളത്തിലൂടെ പടരുകയും ചെയ്യുന്നത് കൊണ്ടാണ് വെള്ളം ഒഴിച്ച് തീ കെടുത്തതെന്ന് പറയുന്നത് അല്ലേ. അതാരായിരുന്നു മെസ്സേജ് അയച്ചത്?
3: സൽമ
2: അല്ലേ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്, ഷർലി ജെറോ.
3: ഇനിയും ആ പേരുകളൊക്കെ ഒന്ന് വായിച്ചോളൂ. അപ്പൊ നമുക്ക് ആ പേരുകളൊക്കെ ഉത്തരം ഇത് തന്നെയാണെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം കാര്യം എടുത്ത് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ.
2: അതെ അതെ അതെ. അപ്പോ പിന്നെ ആരാണ്? മിനു വർക്കി. ഓക്കെ, മിനു വർക്കിയുടെ ആൻസറും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ലതികയും പറഞ്ഞിട്ടുണ്ട്. ലതിക രണ്ട് ആൻസറും കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഷിബു വൈക്കോ. ഓക്കെ, ഷിബു വൈക്കത്തുനിന്ന് പറഞ്ഞിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ദെൻ പിന്നെ ആരാണ്?
3: പ്രിയ.
2: പ്രിയയുടെ ആൻസറും ഏകദേശം ഇതൊക്കെ തന്നെയാണ്.
3: ജീവ.
2: ജീവിക്കും പറയാനുള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്, അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
3: അപ്പോ കറക്റ്റ് ഉത്തരവാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാന്ദ്രത

0: കുറവായതുകൊണ്ട് വെള്ളത്തിന് എണ്ണേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ എണ്ണ താഴത്തേക്ക് അല്ല എണ്ണ അതിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയും വെള്ളം താഴ്ത്തേക്ക് പോകും.
1: വെള്ളം താഴ്ത്തേക്ക് പോകും, അതാണ്.
0: അപ്പൊ അതുകൊണ്ടാണ് ആ തീ നിന്ന് കത്തും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
1: അണയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മള് അത് ആ ഫയർ അണയ്ക്കാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ് സ്വീകരിക്കുന്നത്.
0: അത് ഡ്രൈ കെമിക്കൽ എന്ന ആൻസർ വന്നിട്ടുണ്ട്. ഡ്രൈ കെമിക്കൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഫോം എന്ന് പറഞ്ഞിട്ട് ഫോം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിങ്ങനെ വെക്കും, ഇടുമ്പോ വെള്ളത്തിന് മുകളിൽ അല്ലെങ്കിൽ എണ്ണയ്ക്ക് മുകളിൽ ഒരു ലെയർ പോലെ ഇതിങ്ങനെ ഫോം ചെയ്യും. അപ്പോ കത്താനുള്ള ഒരു ഓക്സിജൻ പിന്നെ അവിടെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട്
1: സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. എന്തായാലും കറക്റ്റ് ആൻസർ സാധിച്ച എല്ലാവർക്കും താങ്ക് യു. ഈ ഒരു അല്ല, ഈ ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും നമ്മുടെ ആ ഒരു ചോദ്യത്തിന് ആൻസർ പറയാനുള്ള ഒരു സമയം കണ്ടെത്തിയിട്ടൊക്കെ. അപ്പോൾ ഇനിയും വരുന്നുണ്ടോ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ നുറുങ്ങും നുറുങ്ങും ചോദ്യങ്ങളൊക്കെ? അല്ലേ,
0: ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നമ്മൾ സ്വർണം എപ്പോഴും കുഴിച്ചെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയുക, വെള്ളത്തിൽ നിന്നൊക്കെ
1: ഖനനം
0: ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ ഭൂമിയിൽ നിന്നാണ് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ അരുവികളിൽ. എന്റെയൊക്കെ ചെറുപ്പത്തില് എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ഒരു വസ്ത്രം ധരിക്കുന്നത്. ഇങ്ങനെ ഈ ബാക്കി കൂടി ഫ്രണ്ടിലേക്കൊക്കെ എടുത്ത് കയ്യിലൊരു ഒരു അരിപ്പ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അതായിട്ട് വന്നിട്ട് ഈ റോഡ് സൈഡിൽ മണ്ണ് ഇങ്ങനെ കഴുകി കഴുകി കഴുകി അരിക്കണം. അപ്പൊ ഞങ്ങളൊക്കെ ഓർത്തു, ഞാൻ ചെറുതാണ്, ഇവരെന്തെന്ന് ഈ മണ്ണരിച്ച് കളിക്കണോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ചെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, അപ്പൊ മഴ വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ മണ്ണെടുത്ത് അരിക്കുകയാണ്, അതില് സ്വർണം അതിന്റെ തരികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവര്. അവരുടെ ജോലി അതാണ്.
1: അല്ല, ശരിക്കും അങ്ങനെ കിട്ടുമോ?
0: അതെനിക്ക് അറിയില്ല. പക്ഷെ അവര് വലിയ രീതിയിൽ ചെയ്യുന്നവരല്ല. ഈ നമ്മള് സാധാരണ ഭിക്ഷയ്ക്ക് വരുന്ന ആൾക്കാരല്ലേ, അവരെ പോലെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഭിക്ഷാടകരാണ് അവര്. അതിന്റെ കൂടെ അവർ ഇതും കൂടി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അരിച്ച് അന്ന് എന്തോ അല്ല കൂടുതൽ. എനിക്ക് അങ്ങനെ എന്താണ് അവരെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു, അപ്പൊ അന്നാണ് ഇങ്ങനെ സ്വർണം അരിച്ചെടുക്കും. എനിക്കൊക്കെ അറിയില്ലല്ലോ സ്വർണം എങ്ങനെയാ ഉണ്ടാവാന്ന്. സ്വർണം നമ്മൾ ആഭരണങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ.
1: ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ ഇവര് ക്രിയേറ്റഡ് വീഡിയോസ് ഉണ്ട് ഇതുപോലെയുള്ളത്. അതായത് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് മറ്റേ വലിയ കല്ലൊക്കെ ഇങ്ങനെ തല്ലി പൊട്ടിച്ചിട്ട് അതൊക്കെ ക്രിയേറ്റഡ് ആണ്. അതിന്റെ അകത്ത് വേറെ സ്വർണമൊക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെയൊന്നും അല്ല ശരിക്കും ഈ പ്രോസസ്സ് എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ നമുക്കൊന്നും അറിയത്തില്ല. അതെന്തായാലും ഇതെല്ലാം കരയില് ഓരോ സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്.
0: അപ്പോ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. 20 ദശലക്ഷം ടൺ സ്വർണം ഏകദേശം കടലിന്റെ അടിയിൽ ഉണ്ടാവാം എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ കടലിൽ പോയി പക്ഷേ അത് അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സ്വർണത്തിന്റെ വിലയേക്കാൾ കൂടുതലാണ് അത് എടുക്കാനുള്ള ചെലവ്. അതുകൊണ്ടാണ് കടലിനെ സ്വസ്ഥമായിട്ട് അവിടെ വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിക്കാതിരുന്നതിന്.
1: അതെ, കടലിലെ കൂടുതലും ജലമാണല്ലോ. അപ്പൊ എന്തായാലും അത്രയും സമ്പത്തുണ്ടാവാം. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ ഉരുക്കി അല്ലെങ്കിൽ ആ അതിന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് അതിന് ചെലവാക്കേണ്ട പൈസ ഉണ്ടെങ്കിൽ ആ സ്വർണം നമുക്ക് ഇവിടെ വാങ്ങാം.
0: അതെ അതെ അതെ, അതുകൊണ്ടാണ് അതിന് കടലിനെ ആരും കയറി ആക്രമിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്.
1: ആണല്ലേ. അപ്പോ അതെന്തായാലും പെട്ടെന്ന് കടലിനടിയിൽ ഇത്രയും സ്വർണം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിലും ഈ കടല് എന്ന് പറയുന്നത് ഭയങ്കര ഒരു
0: അത്ഭുതമാണ്,
1: അത്ഭുത ലോകം തന്നെയാണ് അല്ലെ. എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ എപ്പോഴും വായിച്ചാലോ അല്ലെങ്കിൽ കണ്ടാലോ കേട്ടാലോ ഒന്നും കൊതി മാറാത്ത ഒരു ഇതാണ് കടൽ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോ എന്തായാലും ഇനി അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ
0: പോലെ എനിക്ക് തോന്നുന്നു കുറെ കാലം കഴിയുമ്പോൾ അതിനെയും കുറച്ചും കൂടി എക്സ്പെൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പൊ കടലിൽ നിന്നും പോയി എടുക്കുമായിരിക്കും.
1: അതെ, അങ്ങനെയും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ നമ്മുടെ സമ്പത്തായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ ഭൂമിയിലുള്ളത് അതിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നതിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അല്ലെ പല രീതിയിലുള്ള പ്രോസസ്സും കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നമ്മൾ
0: അനിവാര്യമാണ്.
1: അതെ, അതാണ്
0: പ്രകൃതി ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് പറയാം.
1: അതാണ് ആയിരിക്കും ഏറ്റവും നല്ലത്.
0: അപ്പോഴത്തെ പാട്ടിലേക്ക്
1: പോകാം. ഓക്കെ, പാട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ വരുന്നല്ലേ കിഡിലിൻസോ.

0: അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോ ഇനി നമുക്ക് അധികം സമയമില്ല,
1: കുറച്ച് സമയം കൂടിയല്ലോ അല്ലേ, ഒരു രണ്ട് പാട്ട് അകലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ
0: ഉണ്ടാവുള്ളൂ. അപ്പോ നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ള സമയമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാലോ അല്ലേ.
1: അന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റൊരു കാര്യം, ആ നമ്മളെ ഫുഡ് കുറേ കാലം, അതായത് 100 ആണ്ടുകളോളം പഴക്കം ഉള്ള ഫുഡ്, എഡിബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് എത്ര കാലം അതിൽ 100 ആണ്ടുകളോളം അതിരുന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും.
0: ഓ
1: ഒരു അങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ട് നമുക്ക്, അതെന്തെന്നറിയോ?
0: ഓർമ്മ കിട്ടുന്നില്ല.
1: ക്ലൂ തരട്ടെ. നമ്പർ 1, അത് ഇങ്ങനെ ചില ഇൻസെക്ട് പോലത്തെ ചില ജീവികളാണ് അതിനെ കളക്ട് ചെയ്യുന്നത്.
0: ഏകദേശം നമ്മളിങ്ങനെ ജീവികളുടെ ജീവിതവും അതുപോലെ കഥകളും അതുപോലെ ആ ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് വന്നത്.
1: അതെ.
0: അപ്പോ ഞാൻ ഗസ് ചെയ്തിട്ട് പറയാം, തേനായിരിക്കും.
1: അതെ അതെ, കറക്റ്റ് ആൻസർ ആണ്. ഈ തേനുണ്ടല്ലോ കാലങ്ങളോളം
0: വീട്ടിലുണ്ട്.
1: അതെ, തേന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന്റെ കളറ് കൂടും എന്ന് തോന്നുന്നുണ്ട്. ഡാർക്കാവും, അത് തന്നെ. പക്ഷേ അതിന്റെ അത് എഡിബിൾ ആണ് എത്ര കാലം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതനുസരിച്ചിട്ടോ. വെറുതെ തുറന്നൊക്കെ ഇട്ട് എന്തെങ്കിലും പ്രാണിയൊക്കെ വീണ് കഴിഞ്ഞാൽ പക്ഷേ
0: തേപ്പുവായിരിക്കും.
1: അതല്ലാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കാലങ്ങളോളം, അത് പറയുന്നത് 100 ആണ്ടുകളോളം ഇരിക്കും എന്നാ പറയുന്നത്. നമ്മളെ ഈജിപ്തിലെ പിരമിഡുകളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 3000 വർഷം പഴക്കമുള്ള തേനുകള് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഏറ്റവും വലിയ പ്രത്യേകത അത് ഇപ്പോഴും എഡിബിൾ ആണ്, അതിനിപ്പോഴും കഴിക്കാം, അത് ഭക്ഷ്യയോഗ്യമാണ് എന്നാ പറയുന്നത്.
0: അപ്പൊ തേൻ ചില്ലറക്കാരന അതാണ് തേൻ പോലെ തേൻ പോലെ ഇത്രയും
1: മധുരമല്ല, ഗുണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആയുസും.
0: അതെ, അതിന്റെ ഒരു ആന്തരിക അർത്ഥം ഇത്രയുണ്ട്.
1: അതെ അതെ, വലിയ വലിയ കാര്യങ്ങളാണ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാട്ടിലേക്ക് പോകാനുള്ള സമയം. അപ്പൊ തേൻ പോലെയുള്ള പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ വരും.
1: അതെ അതെ.

0: ഇവിടെ തന്നെ മറ്റു പരിപാടികളുമായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം ഈ പരിപാടിയുമായിട്ട് നമ്മൾ അതൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് ഇന്നത്തെ സായാഹ്നം അല്ലേ.
1: അതെ, അപ്പൊ എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ. ഓക്കേ, സീ യു.
0: അപ്പോ ഇതുവരെ
1: ഉണ്ടായിരുന്നത് അത് പറഞ്ഞില്ലല്ലേ, പറഞ്ഞു പോവാണ്, പേരൊന്നും പറയണ്ടേ.
0: ഓക്കെ, അപ്പോ കൂടെ ഉണ്ടായിരുന്നത് അഞ്ജു, പീറ്റർ ആൻഡ്
1: വിദ്യ.

0: അങ്ങനെ ആ സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് പതുക്കെ ടാറ്റാ പബ്ബിൽ പറഞ്ഞു പോകാം.
1: അതെ, സങ്കടമുണ്ടല്ലേ?
0: ഈ സങ്കടമുണ്ട് എന്താ വെച്ചാൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെച്ച് നമ്മളിങ്ങനെ

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കേരളത്തിൽ യു ഡി എഫ് തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. എൽ ഡി എഫ് 35 സീറ്റിലൊതുങ്ങി, 3 മണ്ഡലങ്ങളിൽ എൻ ഡി എ. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫിന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. സംസ്ഥാനത്തെ 126 സീറ്റുകളിലെ ഫലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും വിജയിച്ചു. കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, വട്ടിയൂർക്കാവ് കെ മുരളീധരൻ, മങ്കട മഞ്ഞളാങ്കുഴി അലി, പാലായിൽ മാണി സി കാപ്പൻ, കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ്, വർക്കലയിൽ വി ജോയ്, കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള എന്നിവരും വിജയിച്ചു. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, അഴീക്കോട് കെ വി സുമേഷ്, പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ, തലശ്ശേരിയിൽ കാരായി രാജൻ, കല്യാശ്ശേരിയിൽ എം വിജിൻ, കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ, ആറന്മുളയിൽ അബിൻ വർക്കി കോടിയാട്ട്, അടൂരിൽ സി വി ശാന്തകുമാർ, പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ, കാട്ടാക്കട എം ആർ ബൈജു എന്നിവർ വിജയിച്ചു. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന ഡി വി കെ 108 സീറ്റിൽ ഡി വി കെ മുന്നിലാണ്. ഡി എം കെ 73 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. AIADMK ബി ജെ പി സഖ്യം 53 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി ബി ജെ പി. 204 സീറ്റിൽ ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെത്താനായത് 83 ഇടത്ത് മാത്രം. അസമിൽ ഭരണം നിലനിർത്തി ബി ജെ പി. 102 സീറ്റിൽ ബി ജെ പി സഖ്യം മുന്നിൽ, കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 19 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ച് AINRC.

0: സഖ്യം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: ഇസൈ തെൻട്രൽ.
3: ഇസൈ തെൻട്രൽ.

2005 റിലീസാണ് ഹരി ഡയറക്ട് പണ്ണ 6. 2006 ജയം രവി ഹീറോവാ വന്ന ഉനക്കും എനക്കും സംതിങ് സംതിങ് ഇപ്പടി കൈ നിറയ പടങ്ങൾ. ത്രിഷാവുക്ക് വരിസി വരിസിയാ ഹിറ്റ് മൂവീസ് വന്നിട്ടേ ഇരുന്നത്. വിക്രം, വിജയ്, സൂര്യ, അജിത്, ജയം രവി, സിംബു ഇത് മാതിരി ത്രിഷ യാർ കൂടെ നടിച്ചാലോ പൊരുത്തം സൂപ്പറാ ഇരുന്നത്. ത്രിഷാവോട് കരിയറിലേ അവങ്ക നടിച്ച പടത്തില് ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി വന്ന് 2023 റിലീസ് ആണ് ലിയോ. ദ വിജയ് ദാ ഇന്ന പടത്തോടിയ ഹീറോ.

ത്രിഷ തമിഴിൽ മട്ടുമില്ല, തെലുങ്കിലെയും ഫേവറേറ്റ് ഹീറോയിൻ തന്നെ. നുവു സ്താന്തേ നെനോടന്തന അതടു ഇത് മാതിരി നിറയ പടങ്ങൾ തെലുങ്കില് ത്രിഷ പണിയിരിക്കാങ്ക. തെലുഗു സിനിമാവിലെ മൂന്ന് വാട്ടി ബെസ്റ്റ് ആക്ട്രസ്സാ ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയിരിക്കാങ്ക നമ്മ ത്രിഷ. അത് മട്ടുമില്ല നന്ദി അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് ഇൻ തെലുഗു ഫിലിം ഇവങ്ക വാങ്ങിയിരിക്കാങ്ക. 2010 വെളിവന്ന ഖട്ടാ മീട്ടാതാ ത്രിഷ മുതൽ മുതലാണ് അടിച്ച ഹിന്ദി പടം. 2014 വെളിവന്ന പവർങ്കര പടം താ ത്രിഷ മുതൽ മുതലാണ് അടിച്ച കന്നഡ പടം. മലയാളത്തിൽ കൂടെ നടിച്ചിരിക്കാങ്ക നമ്മ ത്രിഷ. ശ്യാമപ്രസാദ് ഡയറക്ട് പണി 2018 റിലീസ് ആണ് നിവിൻ പോളി പടം. ഹേയ് ജൂഡ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ത്രിഷ ബർത്ത്ഡേ സ്പെഷ്യൽ ഇസായി തെൻഡ്രൽ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കേരളത്തിൽ യു ഡി എഫ് തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. എൽ ഡി എഫ് 35 സീറ്റിലൊതുങ്ങി, 3 മണ്ഡലങ്ങളിൽ എൻ ഡി എ. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങിയ മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കു പാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനുണ്ടായ പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM പ്രസ്താവനയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK 108 സീറ്റിൽ TVK മുന്നിലാണ്. DMK 73 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. AADMK BJP സഖ്യം 53 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി BJP. 204 സീറ്റിൽ BJP സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെത്താനായത്

0: 83 ഇടത്തം മാത്രം. അസമിൽ ഭരണം നിലനിർത്തി ബി ജെ പി. 102 സീറ്റിൽ ബി ജെ പി സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 19 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ച് എ എൻ ആർ സി സഖ്യം. ഐ പി എല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ 9:57. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.